0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, മലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: Thank you.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പെയ്തൊഴിയാതെ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് രണ്ട് കവിതകൾ ആസ്വദിക്കാം. കാവ്യഭംഗി തുളുമ്പുന്ന ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കാവ്യനർത്തകിയാണ് ആദ്യം.

തരിവള ഇളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വീശി തങ്കത്തരിവള ഇളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ

റേഡിയോ കൊച്ചി 90 FM പെയ്തൊഴിയാതെയിൽ ഇനി കേൾക്കാം. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എഴുതി, ബിനോജ് ബിനോയ് സംഗീതം പകർന്ന് പ്രസീത ചാലക്കുടി പാടിയ അർത്ഥവത്തായ ആ കവിത. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ?

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്? കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ഡോക്ടർ മിലാനി മേരിപോൾ എഴുതിയ ചെറുകഥ കേൾക്കാം. ഡോക്ടർ മിലാനി മേരിപോൾ മൂവാറ്റുപുഴ സെയിന്റ് ജോർജ് ഹോസ്പിറ്റലിൽ ഒഫ്താൽമോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. 15 വർഷമായി നേത്രരോഗ വിദഗ്ധയായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. എഴുത്തിനോടുള്ള ഇഷ്ടം ചെറുപ്പം മുതലേയുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ മിലാനി മേരിപോൾ. പബ്ലിക്കായി എഴുതിത്തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എഡിറ്ററായിട്ടുള്ള തിയോ പബ്ലിക്കേഷൻസിന്റെ മനുഷ്യസ്നേഹി മാസികയിൽ ഏകദേശം 2 വർഷമായി എഴുതുന്നുണ്ട്. പാട്ട്, പെയിന്റിംഗ് എന്നിവയാണ് ചെറുപ്പം മുതലേയുള്ള മറ്റു താൽപര്യങ്ങൾ. ഡോക്ടർ മിലാനി മേരിപോൾ എഴുതിയ ചെറുകഥയാണ് ഇന്ന് കഥായനത്തിൽ. വാൻഗോഗിന്റെ മഞ്ഞ. കഥാവതരണം ടാനിയ ലൂയിസ്.
1: ചില നുറുങ്ങുവെട്ടങ്ങളിൽ വിഷാദ മനുഷ്യൻ മുഖമൊളിപ്പിക്കുന്നത് പോലെ സൂര്യൻ ഏതോ ഒരു നോവിന്റെ ചെമ്മൺ നിറങ്ങളിൽ കുരുങ്ങിത്തളർന്നു പോയൊരു മേഘക്കീറിലേക്ക് മറയാൻ വെമ്പുന്നു. സന്ധ്യകൾക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും ഖേദരാഗമാണ്. പാടിത്തീരുന്നതുവരെ അസ്തമയങ്ങൾ പോലും മെല്ലെയാകുന്നു. എങ്കിലും പ്രകൃതിയുടെ വിരഹം പതിന്മടങ്ങ് മനോഹരം. എന്ത് ഭംഗിയാലേ! അവൾക്കെല്ലാം കൗതുകമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും. ഒരു ട്രെയിൻ പോകുന്നത് കാണുമ്പോൾ പോലും എക്സൈറ്റഡ് ആകുന്നത് കാണാം. വളരെ വൈകി കണ്ടുമുട്ടിയ രണ്ടുപേരായതുകൊണ്ടാകാം. ഇതിന്റെയൊക്കെ രസം ഏറെക്കുറെ തനിക്കില്ലാതായിട്ടുണ്ട്. അയാൾ ഒട്ടൊരു നിർവികാരതയോടെ ഓർത്തു. കണങ്കാൽ വരെ തിര നനച്ചുമ്മ വെച്ച് പോകുന്നതും നോക്കി അവൾ വെറുതെ നിന്നു. എത്ര തണുപ്പോടെയുള്ള ചുംബനങ്ങൾ! തിരിഞ്ഞൊന്ന് അയാളെ നോക്കി. ഒന്നിവിടെ വാ, നല്ല രസമാ. ഒരു നീരസത്തിന്റെ പൊടിമിന്നൽ പിണർ കണ്ണിൽ മിന്നി മറയുന്നത് തന്റെ വില കൂടിയ കൂളിംഗ് ഗ്ലാസ്സിലൂടെ അവൾ കണ്ടില്ലെന്ന് അയാൾക്കുറപ്പാണ്. നിർജീവമായൊരു തംസപ്പ് കൊടുക്കുമ്പോൾ നാടകം നിർത്തി തിരിച്ചു കയറി വാ എന്നൊരു മൊഴിയില്ലാ ധ്വനി അതിൽ മുഴങ്ങിയത് കേട്ടിട്ടാകണം അവൾ മെല്ലെ തിരിച്ചു കയറി വരുന്നുണ്ട്. പൊടി പുരണ്ട കാലടികളിലേക്ക് അവളൊരു പുഞ്ചിരിയോടെ നോക്കി. കാറിൽ മണ്ണാകൂലോ? സാരമില്ല, കേറിക്കോ. സ്വരത്തിലെ കനം ഒട്ടും കുറയ്ക്കാതെ ഒരു മറുപടി. ഒന്നിനോടും പ്രത്യേക മമതയില്ലാതായിട്ട് വർഷങ്ങളാകുന്നു. അവൾ കൂട്ടുവന്നതിൽ പിന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന് ഒരനക്കം വെച്ചത്. എത്രയോ നിറങ്ങൾ പേറി പ്രണയിച്ച് ജീർണിച്ചു പോയൊരു ഹൃദയം ആക്രിക്ക് കൊടുക്കുന്ന പോലെയാണ്.

ാണ് അവൾ എടുത്തു കൊടുത്തത്. എന്നിട്ടും മറിച്ചു വിൽക്കാതെ അവളത് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. എന്നും തൂത്തു തുടയ്ക്കുന്നത് കാണാം. പൊട്ടിയാണ്, വെരി സില്ലി. വെറുതെ കാറ്റ് വന്ന് തൊട്ടുപോകുന്നതും പ്രണയമാണ്. എന്തിലും എവിടെയും സ്നേഹത്തിന്റെ മേമ്പൊടി വിതറിയിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾ. എഴുതിയ കവിതകളൊക്കെയും അതൊക്കെ തന്നെ. പാടി നടന്നതും കൊണ്ടു നടന്നതും അച്ചുകുത്തിയ പോലെ ഇന്നും നെഞ്ചിൽ. ഉള്ളിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും പുറമെ വല്ലാതെ പിശുക്കുന്നുണ്ട്. ഒരുതരം കട്ടക്കറുപ്പിന്റെ കടുപ്പം. ആന്റണിക്ക് ശ്വാസം മുട്ടി. വണ്ടി മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവളുടെ വായ്മൊഴികളും മിക്കപ്പോഴും തന്റെ നിശബ്ദത പോലും അവൾക്ക് ഉണർവ് കൂട്ടുന്നേയുള്ളൂ എന്ന് തോന്നിപ്പോകും. പുറമേ എന്തോ കൗതുകമുണർത്തുന്നത് കണ്ടതിന്റെ വിശേഷങ്ങളാണ്. അമ്പലങ്ങളോടും ക്ഷേത്രങ്ങളോടുമുള്ള ഇഷ്ടം വർഷങ്ങൾക്ക് മുൻപേ ഉള്ളത്. ചിലതിന്റെ അരികിൽ കൂടി പോകുമ്പോൾ വെറുതെ വണ്ടി നിർത്തും. അവളോട് ഇറങ്ങി കാണാൻ പറയും. ഏട്ടൻ കൂടി വായോ. ഞാനില്ല, നീ കണ്ടിട്ട് വാ. അത്ര നിർബന്ധിച്ച് അവളെ തനിയെ പറഞ്ഞയച്ചിട്ട് കാറിലിരുന്ന് ഓർമ്മകളുടെ നനവിറക്കും. വിയർത്തൊലിച്ച് ഒരിക്കൽ തിരിച്ചു കയറി വന്നപ്പോൾ അവൾ ഒരുപാട് ചോദിച്ചു, എന്തു പറ്റിയെന്ന്. മുഖം വാടിയിരിക്കുന്നത് പിടികിട്ടുമല്ലോ. അവൾക്ക് എല്ലാം പിടികിട്ടും, പരിഭവമില്ലെന്ന് മാത്രം. പക്ഷേ കഴിഞ്ഞ വട്ടം ഒരമ്പലമുറ്റത്ത് നിർത്തിയപ്പോൾ അവൾ കട്ടായം പറഞ്ഞു, ഇനി എന്തെങ്കിലും കാണാനെങ്കിൽ ഒന്നിച്ചു മാത്രം. ഒരു കോട്ടയും കോവിലും തനിയെ നടന്നു കണ്ടെന്ന് മനസ്സിനോടിനി പറയാൻ വയ്യ. വളരെ കാവ്യാത്മകമായിട്ടാണ് അവളത് പറഞ്ഞത്. വിദൂരതയിലേക്ക് നോക്കി ചെറിയ കണ്ണനവോടെ, വെള്ളി വെട്ടിയ നേർത്ത ശബ്ദത്തിൽ, നിരാശയുടെ ഈണത്തിൽ. ഡോണ്ട് ബി സില്ലി, എനിക്ക് അരിശം വന്നു. ഓവർ സെന്റിമെന്റ്സ് വളരെ ബോറാണ്, ഈയിടെയായി ഒട്ടും പറ്റുന്നില്ല. ഒരേറെ നേരം കാറിന്റെ ഇരുണ്ട വെളിച്ചത്തിന്റെ ഗൗരവമേറിയ മൂകതയിൽ രണ്ട് ഹൃദയങ്ങളുടെ അകലം കടലോളമെത്തിയതറിഞ്ഞ പോലെ പെട്ടെന്ന് അവൾ തല ചെരിച്ചു നോക്കി. ഏട്ടാ. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാണ്? വെള്ള കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുകയാണോ എന്ന ഭാവത്തിൽ മൗനമെന്ന ബുദ്ധിപരമായ ആയുധമെടുത്തണിഞ്ഞു. പിന്നെയും ചോദ്യം ആവർത്തിച്ചു. ഒരു വല്ലാത്ത പിടച്ചിൽ ഉള്ളിൽ വരുന്നുണ്ട്. ഇഷ്ടമുള്ള നിറം. ഓർമ്മകളിൽ അത് മഞ്ഞയാണ്. മഞ്ഞ. സ്വൈരം കെട്ട് പറഞ്ഞ പോലെ പറയാൻ വളരെയധികം ശ്രദ്ധിച്ചു. വാൻഗോഗിന്റെ മഞ്ഞയാണോ? എത്ര നന്നായിട്ടാണ് അവൾ തന്നെ പഠിച്ചിരിക്കുന്നത്. ഭൂതകാലത്തിലെ പറയാത്ത ഈടുകളിലെ മയിൽപ്പീലി തുണ്ടുകൾ വരെ ചേർത്ത് വച്ച് വായിക്കുന്നവൾ. ഏട്ടാ, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാന്നറിയാമോ? ചെറിയ തോതിൽ ഇരച്ചു കയറുന്ന അരിശം മൗനത്തിൽ മുക്കി കുടിച്ചിറക്കി. ഇന്നലെ ഞാനൊരു ഇന്റർവ്യൂ ടി വിയിൽ കണ്ടു, ന്യൂലി വെഡഡ് കപ്പിൾസിന്റെ. അതിലവർ അന്യോന്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇഷ്ടമുള്ള നിറം. താൻ ഇത്രയ്ക്ക് സില്ലിയാകാതെ കേട്ടോ, കുറച്ചുകൂടി മെച്യൂരിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നുമല്ലെങ്കിലും ഒരു IT ഗ്രാജുവേറ്റ് അല്ലേ, കഷ്ടം. പെട്ടെന്ന് കാറിന്റെ അകത്ത് പടർന്ന നിശബ്ദതയിൽ സങ്കടം കൂടാതെ ഒരുതരം ഞെട്ടലിന്റെ മടുപ്പിക്കുന്ന ഗന്ധം കൂടി പരക്കുന്ന പോലെ. ആന്റണി അപ്സെറ്റാണ്. പുതുമയൊന്നുമില്ല. അവളെ കണ്ടുപിടിച്ചതും പുറകെ നടന്ന് കൂടെ കൂട്ടാൻ തീരുമാനിച്ചതുമൊക്കെ താൻ തന്നെ. ഒരു 100 വട്ടം ഒഴിഞ്ഞു മാറിയതാണവൾ. അവസാനം സമ്മതിച്ചു. പൊട്ടി. സില്ലി. ഇപ്പോൾ ശരിക്കും തോന്നുന്നുണ്ട് വേണ്ടിയിരുന്നില്ലെന്ന്. കണക്റ്റാകാനേ പറ്റുന്നില്ല. വർഷങ്ങളോളം പ്രണയം തലയ്ക്ക് പിടിച്ചു നടന്നപ്പോൾ ഫീലായതൊന്നും അവളോടിപ്പോൾ തോന്നുന്നേയില്ല. രണ്ടുവരി കവിത പോലും എഴുതി കൊടുത്തിട്ടില്ല. അവൾ കെഞ്ചിയിട്ടുണ്ട്. അവൾ കെഞ്ചിയിട്ടുണ്ട്. സില്ലി എന്നും പറഞ്ഞ് വാതിലടച്ചു. അതെ.

വാതിലുകൾ പലതും കുട്ടിയടയട്ടെ. ഒരു പരിധിക്കപ്പുറം ഒരാൾക്കും ഒന്നും തിരിച്ചു കൊടുക്കാനാവില്ല. ഷീ വിൽ ബി ഫൈൻ. വെറുതെ അയാൾ വെറുതെ ആശ്വസിക്കാൻ ശ്രമിച്ചു. അവൾ ഇരിക്കുന്നിടത്തേക്കൊന്നും നോക്കാൻ പോലും തോന്നിയില്ല. വീടെത്തിയപ്പോൾ മാത്രം വിളിച്ചു. ഒന്നും കാണിക്കാതെ പഴയ ഉന്മേഷം വീണ്ടെടുത്ത പോലെ അവൾ പിന്നെയും കൺമുന്നിൽ ഉഷാറാകുന്നു. എന്തൊരു പെണ്ണ്! ഒരുപാട് ദിവസങ്ങളുടെ ക്ഷീണമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. നാളെ പുതിയ വാരം. തിങ്കളാഴ്ച ഒരു കടലാണ്. നീന്തി നീന്തി കരയ്ക്കെത്താൻ ഒരു നേരമാകും. രാവിലെ തന്നെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ മെല്ലെ പറഞ്ഞു, ഇന്നിത്തിരി നേരത്തെ വരുമോ? എന്തുപറ്റി? കടുപ്പിച്ചു തന്നെ ചോദിച്ചു. വെറുതെ. ഞാനും നേരത്തെ എത്താം, എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. അയാൾ അവളെ വല്ലാതെ നോക്കി. എന്തോ ഓക്കെ ആകുന്നില്ല ഒന്നും. അവൾ ചിരിക്കാതെ തന്നെ പറഞ്ഞു, അത് പതിവില്ല. എന്തൊക്കെ ആകുന്നില്ല? ആർ യു റിയലി ദിസ് സില്ലി? വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ എന്റെ. ഉറക്കെയാണ് പറഞ്ഞത്. ഒട്ടും നേരം കളയാതെ അയാൾ ആവശ്യമില്ലാത്ത വേഗതയോടെ കാറോടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ റിയർ മിററിൽ പ്രതിഫലിച്ച അവളുടെ മുഖത്തെ നിശ്ചലത വ്യക്തമായിരുന്നു. ആദ്യമായിട്ടല്ല, ഇടയ്ക്കുള്ളതാ. മൈൻഡ് ചെയ്യാതിരുന്നാൽ താനെ ശരിയായിക്കോളും. അവൾ വഴക്ക് വെച്ചോണ്ടിരിക്കാറില്ല. പൊട്ടിയാണ്, പൊട്ടിയാണ്. എങ്കിലും ഇന്ന് ചിരിച്ചില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിലും തനിക്ക് പിടച്ചിലുണ്ട്. അവൾ നിശബ്ദമായി പറയുന്നതൊക്കെ വ്യക്തമായി കേൾക്കുന്ന പോലെ. സില്ലി ഗേൾ, വെറുതെ ഓരോന്ന് ആലോചിപ്പിച്ച് തന്നെ കൂടി വട്ടാക്കാൻ. ഓഫീസിലെ തിരക്കുചുഴികളിൽ മുങ്ങി നിവരുന്നതിന്റെ ഇടയ്ക്ക് മൊബൈൽ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളാണ്, മനഃപൂർവം എടുത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഏതോ മരവിപ്പിന്റെ ലോകത്തേക്ക് യാത്ര തിരിച്ച പോലെ ആ വിളികൾ നിശ്ചലമായി. വൈകിട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ അക്സയും തോമസും കൂടി വരുന്നു. അന്തോണി, ഞങ്ങളും വരാം. ഒരു കാര്യമുണ്ട്. എന്താണ്? എന്താണ്? അവരുടെ ശബ്ദ നിയന്ത്രണങ്ങളിലെ ഗൗരവം വല്ലാതെ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഒന്നുകൂടെ ചോദിച്ചു. എന്താ കാര്യം? എന്തുപറ്റി? തലകുനിച്ചാണ് അക്സ നിൽക്കുന്നത്. ഏതോ ഒരു നിലവിളി തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ. തോമസ് വിയർക്കുന്നുണ്ട്. എന്താടോ, ഒന്ന് പറ. ചേച്ചി, നമുക്കൊന്ന് മെഡിക്കെയർ വരെ പോണം. ഒരപകടം പറ്റിയിട്ടുണ്ട് അന്തോണി. അവളുടെ വലിയ ആരാധകനാണ് തോമസ്. അത്രയും സ്നേഹം കൂടിയതുകൊണ്ട് തന്നെ ആദരവൊക്കെ ആ ചേച്ചി വിളിയിൽ അവൻ എന്നും നിറച്ചു. വെറുതെ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റായി. അനങ്ങാൻ പറ്റുന്നില്ല. പിന്നെപ്പോഴോ പയ്യെ നടന്നതറിഞ്ഞു. അവരും പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ട് കൂടെ. എല്ലാവർക്കും അവളെ കാണണം. വരട്ടെ. ഇനി കടന്നു പോകാനിരിക്കുന്ന നിമിഷങ്ങളുടെ വ്യാധി തലമുതൽ പാദം വരെ അരിച്ചിറങ്ങുന്നുണ്ട്. ആശുപത്രികളിലെ നിമിഷങ്ങളിൽ മരണം സ്ഥിരീകരിച്ചത് 2 ആൾക്കാണ്. അവൾക്കും പിന്നെ ആന്റണി എന്ന തനിക്കും. ശൂന്യതയുടെ ഒരു വസന്തം പോലെ, കോടമഞ്ഞു പോലെ ദുഃഖം. എങ്ങും എല്ലായിടത്തും വിരിഞ്ഞു നിൽക്കുന്ന നോവ്. തൊടാതെ തൊട്ടുപൊള്ളിക്കുന്ന വിരഹത്തിന്റെ കനൽക്കാറ്റ്. നിശബ്ദതയുടെ മെത്തകളിൽ ഓർമ്മകളുടെ രതിമേളം. പിണഞ്ഞു പിണഞ്ഞു കിടക്കുന്ന കഥനത്തിന്റെ നൂലിഴകളിൽ രാവും പകലും ഇണചേരാതെ കിടന്ന് പുലമ്പുന്നു. അവൾ പോയിട്ട് 2 മാസം. എത്ര ഗുണിച്ചും ഹരിച്ചും കൂട്ടിയും കുറച്ചും നോക്കിയിട്ടും മുഖത്തിന് ഒരു കുറ്റവാളിയുടെ അളവുകോലുകൾ മാത്രം. എറിഞ്ഞുടച്ചു കണ്ണാടി ചില്ലുകൾ പലവട്ടം. അന്വേഷിച്ചു വന്നവർ വന്നവർ മടുത്തതല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നേയില്ല. അക്സ ഒരിക്കൽ വെറുതെ പറഞ്ഞു, അന്നചേച്ചിക്ക് ഞങ്ങളുടെ അവിടുത്തെ കാവ് വലിയ ഇഷ്ടമായിരുന്നു.

അവിടെ ഒന്ന് പോകാൻ ആശയായിരുന്നു. കാടിനുള്ളിലാണ്, നിറയെ പൂക്കളാണ്, ഒരിക്കൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. ഒന്നും മിണ്ടിയില്ല. ആരോടും ഈയിടെയായി ഒന്നും മിണ്ടാറില്ല. സർ, ഒന്ന് വരാമോ? ചേച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു. ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പൊടുന്നനെ ഒരു മഴ തൂവി. അവൾ ചിരിച്ച പോലെ. മഴ അവൾക്ക് ഭ്രാന്തായിരുന്നു. എപ്പോൾ പെയ്താലും ഇറങ്ങി നിൽക്കും. സില്ലിഗാൾ പുറത്തെ മുറ്റത്തേക്കുള്ള വാതിൽ ഓടിച്ചെന്ന് തള്ളി തുറന്നതും വാരി വലിച്ചുടുത്തൊരുങ്ങി വന്ന നൊമ്പരങ്ങളുടെ ഒരു പെരുമഴ. അതിൽ നനഞ്ഞൊട്ടി നിൽക്കുമ്പോൾ വീണ്ടും അവളുടെ ചിരി കേട്ടു. ഒരാഴ്ച വെറുതെ പോയി. ഭ്രാന്ത് പിടിക്കുമെന്നായപ്പോൾ അക്സ പറഞ്ഞ കാവിലേക്കൊന്ന് പോകാമെന്നായി. തോമസ് എത്തിയിട്ടുണ്ട്. കാടിന്റെ ഒത്ത നടുക്കാണ്. പച്ചപ്പുതപ്പിനുള്ളിലൂടെ ഊർന്നിറങ്ങുന്ന വെയിൽ മുത്തങ്ങളിൽ മയങ്ങി നിൽക്കുന്ന ഒരു ചെറിയ പൂങ്കാവ്. പണ്ടായിരുന്നെങ്കിൽ ഒരു കവിത കുറിച്ചേനെ. ഓരോ പടവിലും നിറയെ പൂമെത്ത കണക്കെ മുക്കുറ്റി വിരിഞ്ഞു നിൽക്കുന്നു. ഉള്ളിൽ ദേവീരാഗങ്ങളുടെ ഈരടികൾ. നടയിലെത്തി. ഐതിഹ്യമൊന്നും അറിയാഞ്ഞിട്ടുകൂടി അറിയാതെ കൈകൂപ്പിപ്പോയി. അകത്തുനിന്നും പൂജാരി ഇറങ്ങി വരുന്നു. നിന്നവർക്കൊക്കെയും പ്രസാദം. പടവിറങ്ങി കിഴക്ക് ഭാഗത്തേക്ക് അക്സ കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ കാവാണ്. അവിടെ ചെറിയ ചെറിയ താലങ്ങളിൽ പല നിറങ്ങളിലുള്ള പൂവിതളുകൾ നിറച്ചു വച്ചിരിക്കുന്നു. ചുറ്റിനും കത്തിച്ചുവെച്ച കളിമൺ ചിരാതുകൾ. കടന്നുപോയവർക്ക് വേണ്ടിയുള്ള ഇവിടുത്തെ പൂജയാണ്. ഇഷ്ടനിറങ്ങളുടെ പൂവിതൾ കൊണ്ടുള്ള അർച്ചന ചെയ്താൽ മരിച്ചവർക്ക് ശാന്തി കിട്ടുമെന്നാണ്. ചേച്ചിയുടെ ഇഷ്ടനിറം ഏതായിരുന്നു സർ? വല്ലാതെ മുഴങ്ങി ആ ചോദ്യം. അതിന്റെ ചവർപ്പിലും കയ്പിലും മുളച്ച മുള്ളുകൾക്കൊന്നും കർണപുടങ്ങളെ തുളച്ചു കീറാനോ ശിരസിന്റെ പാതയോരങ്ങളിലേക്ക് കടക്കാനോ ആവാതെ കാതോരങ്ങളിൽ തന്നെ വീണു പിടഞ്ഞ് മാറ്റലി കൊണ്ടു. ഏട്ടാ, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാന്നറിയാമോ? അവളുടെ ശബ്ദം, തന്റെ പെണ്ണിന്റെ ശബ്ദം. ഒരിടിമിന്നലിൽ ഹൃദയം രണ്ടായി പിളർന്നതറിഞ്ഞു. മരവിച്ചുപോയ കയ്യിൽ മെല്ലെ തട്ടി തോമസ് യാഥാർത്ഥ്യങ്ങളിലേക്ക് തന്നെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എടോ, ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ഏതാണ്? പൂജ അവള് ചെയ്തോളും, താൻ ഓർക്കുന്നുണ്ടോ? ഇല്ല, താൻ എങ്ങനെ ഓർക്കാനാണ്? അവൾ പറഞ്ഞതൊന്നും ശരിക്ക് കേട്ടിട്ടില്ല, കേൾക്കാൻ തോന്നിയിട്ടില്ല, അവളോടൊന്നും ചോദിച്ചിട്ടില്ല. പറയാൻ തുടങ്ങുന്നത് ഓരോന്നും തടഞ്ഞിട്ടേയുള്ളൂ. ഇഷ്ടനിറം ഏതാണ്? ഏതാണ് പൊന്നെ, നിന്റെ ഇഷ്ടനിറം ഏതാണ്? അലറി അലറി ചോദിക്കാൻ തോന്നുന്നു. അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ദേവീപാദത്തിൽ വന്നടിഞ്ഞ പോലെ കണ്ണീർത്തുള്ളികൾ നിലത്ത് വീണുടഞ്ഞു. മണ്ണ് കുതിരുന്നുണ്ട്. അതിലേക്ക് താൻ അടർന്നു വീഴും പോലെ. തോമസ് മുറുകെ പിടിക്കുന്നുണ്ട്. ആരെയോ വിളിച്ചു വെച്ചതിന് ശേഷം അക്സ ഓടി വന്ന് പറഞ്ഞു, സർ വിഷമിക്കല്ലേ, ആതിര ചേച്ചിയെ വിളിച്ചു ചോദിച്ചു, ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ, വാൻഗോഗിന്റെ മഞ്ഞ. ചേച്ചി പോയ അന്ന് രാവിലെ പറഞ്ഞതത്രേ. അതുകൊണ്ട് തന്നെ ഓർത്തിരിപ്പുണ്ട് ആതിര, അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. ഞാൻ പൂവെടുത്തിട്ട് വരാം സർ, പ്ലീസ്. ഓക്കെ ആകൂ. താഴെ പൂന്തോട്ടമാണ്, അക്സ പോകുന്നത് കാണാം. കരുതലോടെ ചുറ്റിപ്പിടിച്ചിരുന്ന തോമസിന്റെ കൈ വിടുവിപ്പിച്ച് മെല്ലെ ആ പടിയിലിരുന്നു. നനഞ്ഞ കൺതടങ്ങൾ മെല്ലെ അടച്ചു തുറന്നു. ആ, എങ്ങും മഞ്ഞപ്പ്. മേലെ, കീഴെ, താഴെ, ചാരെ, അങ്ങു ദൂരെ താഴ്വാരങ്ങളിൽ

മഞ്ഞ ജമന്തികളുടെ പരിഭവം കലർന്ന ചിരികൾ പേറുന്ന ഒരു കാറ്റ് തൊട്ടും തലോടിയും ഇങ്ങനെ പ്രാഗിക്കൊണ്ടേയിരുന്നു. കാൽപാദങ്ങളെ മുട്ടിയുരുമ്മി കൂട്ടുവെട്ടിയെന്നറിയിക്കുന്ന പാവ മുക്കുറ്റികൾ. മുകളിൽ ആകാശത്തിനുമുണ്ട് മേഘങ്ങളോട് പറയാൻ സ്വർണരാശി കലർന്ന കടും മഞ്ഞ നിരാശകൾ. തളർന്നെന്നറിഞ്ഞിട്ടും തീമഞ്ഞ കൈകൾ നീട്ടി വിടചൊല്ലുന്ന സൂര്യൻ ഇനിയൊരു പുലരിയില്ലെന്ന് ഉറപ്പു പറയും പോലെ. മഞ്ഞകൾക്കൊക്കെയും പിണക്കമാണ്. ഒരുന്മാദിയെ പോലെ അയാൾ ചിരിച്ചു തുടങ്ങി. തളർന്നുപോകുന്ന ശരീരം അനുസരണയില്ലാതെ ആ പ്രാർത്ഥന ഭൂമിക്ക് മീതെ ചിതറി വീണു. കുറ്റബോധത്തിന്റെ മഞ്ഞ വെളിച്ചങ്ങൾ മിന്നാമിന്നിക്കണക്കെ ചുറ്റിനും. അതെ, അവളുടെ ഇഷ്ടനിറം, ആശകളുടെയും നിരാശകളുടെയും നിറം, ഭ്രാന്തിന്റെ നിറം, തന്റെ നിറം, മഞ്ഞ, വാൻഗോഗിന്റെ മഞ്ഞ. വൈകാതെ ഒരു മഞ്ഞ മരണം വന്ന് അയാളുടെ ഇരു കണ്ണുകളെയും

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടത് ഡോക്ടർ മിലാനി മേരി പോൾ എഴുതിയ ചെറുകഥ വാൻഗോഗിന്റെ മഞ്ഞ. കഥാവതരണം ടാനിയ ലൂയിസ്.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ

താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ. ആരോഗ്യ

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ എന്റെ രുക്മിണി അവളായിരുന്നു.

0: സിഗ്നേച്ചർ
1: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
2: ചില സിനിമകളുണ്ട്, അതിന്റെ യഥാർത്ഥ സൃഷ്ടാക്കളെക്കാൾ മറ്റുള്ളവരുടേതായി കരുതപ്പെടുന്നവയാണവ.

0: ചിലപ്പോഴത് സംവിധായകരുടെ കാര്യത്തിലാകും, ചിലപ്പോൾ രചയിതാക്കളുടെയും. എന്തിനേറെ പറയുന്നു, ചില ഗാനങ്ങൾ പോലും അതിൽ അഭിനയിച്ചവരുടെയോ സംഗീത സംവിധായകരുടെയോ ഒക്കെ കാര്യത്തിൽ തെറ്റായി മനസ്സിൽ പതിയാറുണ്ട്. ഉദാഹരണത്തിന് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രമെടുക്കാം. അത് യഥാർത്ഥത്തിൽ ഒരു സത്യനന്ദിക്കാട് ചിത്രമാണ്. എന്നാലും കരുതിപ്പോരുന്നത് പലപ്പോഴും അത് ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമായാണ്. രചനയും നിർമ്മാണവും ഫാസിൽ നിർവഹിച്ചതാകാം കാരണം. മറ്റു ചില ചിത്രങ്ങളുടെ സ്വഭാവം കൊണ്ടാകാം അണിയറ പ്രവർത്തകരെ മാറി ചിന്തിച്ചു പോരുന്നത്. ഉദാഹരണം, ഓഗസ്റ്റ് ഒന്നെന്ന മമ്മൂട്ടി ചിത്രം എസ് എൻ സ്വാമിയുടെ രചനയിൽ സിബി മലയിൽ ഒരുക്കിയതാണ്. എന്നാൽ പലപ്പോഴും അത് കരുതിപ്പോരുന്നത് ഒരു ജോഷി ചിത്രമായോ കെ മധു ചിത്രമായോ ഒക്കെയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തിപ്പഴത്തിന് ഇളനീർ ചുരുത്തുമെന്ന നക്ഷത്ര കൂടാരത്തിലെ മോഹൻ സിത്താര ബിച്ചു തിരുമല കൂട്ടുകെട്ടിന്റെ ഗാനം മോഹൻലാൽ പാട്ടുകൾക്കൊപ്പം ഉൾപ്പെടുത്തി കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ജോഷി മാത്യു ചിത്രത്തിൽ നായികാ നായകന്മാരായി രംഗത്ത് വന്നത് സുരേഷ് ഗോപിയും ശ്വേതാ മേനോനുമാണ്. ഇത്തരത്തിൽ എന്തൊക്കെയോ കാരണങ്ങളാൽ രചയിതാവ് മാറി കരുതിപ്പോരുന്ന മറ്റൊരു സത്യനന്ദിക്കാട് ചിത്രം പൊന്മൂട്ടയിടുന്ന താറാവാണെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ അത് രഘുനാഥ് പാലേരിയുടെ രചനയാണ്. എന്നാൽ നായകവേഷമായ തട്ടാൻ ഭാസ്കറിനെ അവതരിപ്പിച്ച തിരക്കഥാകൃത്ത് എന്ന നിലയിൽ കൂടി വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസന്റെ രചനയായാണ് പലരും ഇത് കരുതിപ്പോരുന്നത്. ശ്രീനിവാസന്റെ മരണവേളയിൽ പോലും അനുസ്മരണ അനുശോചനാ കുറിപ്പുകളിൽ ഈ രീതിയിൽ അവതരിപ്പിച്ചു വെച്ച പലരെയും കണ്ടിട്ടുമുണ്ട്. ശ്രീനിവാസൻ തന്റെ രചനാരീതിയിൽ പുലർത്തിവന്ന പൊതുസ്വഭാവങ്ങൾ കുറച്ചൊക്കെ ഈ ചിത്രത്തിനും അവകാശപ്പെടാനുള്ളതാകാം കാരണം. അദ്ദേഹത്തിന്റെ സംഭാവനകളും രചനാപരമായി ലഭിച്ചിട്ടുമുണ്ടാകാം. എന്തായാലും പൊന്മുട്ടയിടുന്ന താറാവിന് പുറമെ രഘുനാഥ് പലേരി സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തുവന്ന മഴവിൽക്കാവിടിയും എന്നും നന്മകളും പൊന്മുട്ടയിടുന്ന താറാവ് പോലെ തീർത്തും സാധാരണക്കാരുടെ കഥകൾ പറഞ്ഞതു തന്നെയാണ്. ഒരു ഗ്രാമീണ സുഖം എവിടെയൊക്കെയോ അനുഭവപ്പെടുന്നതാണ്. സാധാരണക്കാരുടെ കഥ പറഞ്ഞുകൊണ്ട് രഘുനാഥ് പലേരി ഒരുക്കിയ ഒരുപിടി ചിത്രങ്ങളിലൂടെയാണ് സിഗ്നേച്ചറിന്റെ ഇന്നത്തെ അധ്യായം കടന്നുപോകുന്നത്. പ്രേക്ഷക ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്ന കഥാമുഹൂർത്തങ്ങളാൽ സമ്പന്നമായ ചിത്രങ്ങൾ എല്ലാം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തവ. 1988 പുറത്തുവന്ന പൊന്മുട്ടയിടുന്ന താറാവെന്ന ചിത്രത്തിൽ തന്നെ ആരംഭിക്കാമെന്ന് കരുതുന്നു. നമുക്കറിയാവുന്നതുപോലെ തട്ടാൻ ഭാസ്കരൻ പ്രണയത്താൽ വഞ്ചിക്കപ്പെട്ടവനാണ്. അയൽവക്കക്കാരിയായ സ്നേഹലതയുമായി ആയിരുന്നു അയാളുടെ പ്രണയം.
1: ഒരു വെളിച്ചപ്പാട് തുള്ളിയെന്നും കേട്ട് എന്നോടെന്തിനാ മോഹം ഏർപ്പിക്കുന്നത്?
2: എന്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയാം, സ്നേഹലതയെ വേറൊരാള് കല്യാണം കഴിക്കുന്നത് എനിക്ക് സഹിക്കില്ല.
1: ഭാസ്കരേട്ടിന്റെ കൂടെ എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനുമുമ്പ് സാവിത്രിയുടെ കല്യാണം കഴിയണം. പെങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി വന്നാൽ അത് തെറ്റല്ലേ? എന്തായാലും നമ്മുടെ കല്യാണം നേരെ ചൊവ്വേ നടക്കാൻ പോണില്ല, അതെനിക്ക് നല്ല ഉറപ്പാ.
2: പിന്നെ എന്ത് ചെയ്യും?
1: ഒരു കുറുക്കുവഴിയുണ്ട്.
2: എന്ത് വഴി?
1: വഴി ഇത്ര തെറ്റായ വഴിയാ, എന്നാലും അതിന് അതിന്റേതായ അന്തസ് കാണിച്ചാ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഭാസ്കരേട്ടൻ തന്നെ നടക്കേട്.
2: നീ കാര്യം പറ
1: അത്ര വലിയ ചങ്കുറപ്പുള്ള ആളാണെങ്കിൽ ഒരു താലിമാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്ട, പിന്നാരും എന്നെ കൊണ്ടുപോയില്ലല്ലോ.
2: സത്യാണോ നീ പറയുന്നത്?
1: ഒരു നല്ല മാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്, അത് കാണുമ്പോ അച്ഛനും അമ്മയും അത്ഭുതപ്പെടണം. ആദ്യം കുറെ തല്ലും ചവിട്ടൊക്കെ ഉണ്ടാവും, അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം. പരേ,
2: നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്നേഹലത.
1: ഓ, എത്ര വാശിയുണ്ടെങ്കിലും സ്വർണ്ണെന്ന് കേൾക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ എതിർപ്പ് നിൽക്കും. അതിനും പറഞ്ഞൊരു മാലയായിരിക്കണം കേട്ടോ.
2: ഒരു താലിമാലക്ക് എന്താ, ഒരു പവം പോരെ? അത് ഞാൻ തരാം.
1: മതി, ധാരാളം മതി. ഒരു പവനും കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ചെന്നാലേ അച്ഛൻ അത് ഒറ്റ നോട്ടത്തിൽ ഉരുക്കും. കാര്യം നടക്കണമെങ്കിൽ ഭാസ്കരേട്ടൻ കുറച്ച് ചെലവ് ചെയ്തേ പറ്റൂ. ചുരുങ്ങിയത് 10 പവനെങ്കിലും വേണം.
2: 10 പവനോ? 10 പവന് പണാത്ര വരും അറിയോ സ്നേഹലതയ്ക്ക്?
1: ആ, എന്നാ നമുക്ക് ദാരിദ്ര്യം പറഞ്ഞോണ്ടിരിക്കാം. ഇതൊന്നും നടക്കാൻ പോണില്ല, നമ്മള് കല്യാണം കഴിക്കാനും പോണില്ല. അച്ഛന്റെ മുമ്പില് ഭാസ്കരേട്ടനെ ഒരു വലിയ ആളാക്കാനായിരുന്നു ഞാൻ മോഹിച്ചത്. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെയല്ലേ ചേരുന്നത്, പിന്നെന്താ?
0: കഥാനായിക സ്നേഹലത PV പണിക്കരുടെ മകളാണ്. ഭാസ്കരനാകട്ടെ തട്ടാൻ കുലത്തിൽ പിറന്നവനാണ്. പ്രണയം കൊടുമ്പിരി കൊണ്ട വേളയിലാണ് ഭാസ്കരൻ അവൾക്കൊരു സ്വർണമാല പണിയിച്ചു കൊടുക്കുന്നത്. എന്നാൽ അതുകൊണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ജാതിപരമായും സാമൂഹികമായും ഒക്കെയുള്ള കാരണങ്ങളാൽ അവരുടെ ആ പ്രണയം പൂത്തുലഞ്ഞില്ല. നല്ലൊരു അവസരം വന്നപ്പോൾ സ്നേഹലത ഭാസ്കരനെ ഒഴിവാക്കി മറ്റൊരു യുവാവിനെ വിവാഹം കഴിച്ചു. തട്ടാൻ ഗോപാലന്റെ മകനാണ് ഭാസ്കരൻ. ആ ജോലി കുലത്തൊഴിലാണ്. തങ്ങൾ തമ്മിലുള്ള അന്തരം മറന്നാണ് സ്നേഹലതയും ഭാസ്കരനും പ്രണയത്തിലായത്. എന്നാൽ ഗൾഫുകാരനായ പവിത്രന് സ്നേഹലതയെ വിവാഹം കഴിച്ചു നൽകാനാണ് പിതാവ് പണിക്കരുടെ നീക്കം. സ്നേഹലത തട്ടാൻ ഭാസ്കരനുമായുള്ള പവിത്ര പ്രണയ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പക്ഷേ ആ മാല ഭാസ്കരന് ആ കുടുംബം തിരിച്ചു നൽകിയില്ല. ഇക്കാര്യം പറഞ്ഞ് അവർക്കരികിലെത്തിയ ഭാസ്കരൻ അവഹേളിക്കപ്പെടുന്നുമുണ്ട്. പിതാവ് പണിയിച്ചു നൽകിയ മാലയായത് സ്നേഹലതയുടെ കഴുത്തിൽ അങ്ങനെ തിളങ്ങിക്കിടക്കുകയാണ്. പവിത്രൻ തന്റെ ഗൾഫ് ജോലിയുമായി മുൻപോട്ടു പോവുകയാണ്. ഇതിനിടയിൽ അയാൾക്കും സ്നേഹലതയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. എന്നാൽ ജോലി നഷ്ടപ്പെട്ട് പവിത്രൻ നാട്ടിൽ മടങ്ങിയെത്തി. തുടർന്ന് ഉപജീവനത്തിനായി ഒരു പഴയ ലോറി വാങ്ങാൻ അയാൾ നിശ്ചയിച്ചു. അതിനെന്നാൽ പണം വേണം. താൻ കരുതി വെച്ച പണത്തിനു പുറമെ ഭാര്യയുടെ സ്വർണം മറിച്ച് പണമുണ്ടാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അതിന് തിരഞ്ഞെടുത്തതാകട്ടെ ഭാസ്കരൻ നൽകിയ 10 പവൻ തൂക്കമുള്ള സ്നേഹ സമ്മാനവും. കാര്യങ്ങൾ അതോടെ തകിടം മറിയുകയാണ്.

0: ഈ മാല എത്ര പവൻ ഉണ്ടെന്ന് പറഞ്ഞത്?
1: 10 അല്ലേ ഭാഗ്യരഥി?
2: അതെ, 10 പവൻ.
0: അത് ശരി. അപ്പോൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണല്ലേ. ചെമ്പില് സ്വർണം പൂശി 10 പവന്റെ മാലയാണെന്നും പറഞ്ഞ് കഴുത്തിലിട്ടോണ്ട് നടന്നാലേ ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ?
2: ചെമ്പോ?
0: അതെ, ചെമ്പ് തന്നെ. തന്ന ഉരുപ്പടി മുഴുവൻ ഇങ്ങനത്തെയാണെങ്കിലേ തന്ന പെണ്ണിനും കാണും എന്തെങ്കിലും ദോഷം. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് മതി ബന്ധം.
3: മോനെ
1: പവിത്ര, നീ ഞാൻ പറയുന്ന
0: കേട്ടിടത്തോളം ഒക്കെ തന്നെ
3: ധാരാളം.
0: നാട്ടുകാർ കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ ജ്യോതിഷ മാന്ത്രിക രക്തത്തിന്റെ ഒരു മഹിമ.
1: ഞാൻ നിന്റെ കാല് പിടിക്കാം പവിത്ര, എനിക്കൊരു അബദ്ധം പറ്റിയത്.
0: എന്റെ കാലൊന്നും ആരും പിടിക്കണ്ട. എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറാതെ രക്ഷപ്പെടുത്തിയതേ ആ ഭാസ്കറിനാ. അവന്റെ കാലൊന്ന് പിടി. പത്തുപവന്റെ ഒരു മാല.
2: മതി പറഞ്ഞത്, അയാൾ അത്ര വലിയ ആളൊന്നും ആക്കണ്ട. എനിക്ക് മാല എന്നതേ നിങ്ങളെ രക്ഷിച്ച തട്ടാൻ തന്നെയാ. പത്തുപവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് അതെന്റെ തന്നതേ, വേറാരും അല്ല. ചെന്ന് ചോദിക്കും.
4: തുടർന്നവിടെ അരങ്ങേറുന്നത് ഗ്രാമവാസികൾ ഒന്നിച്ചുള്ള ഒരു വഴക്കാണ്. എന്തായാലും ഭാര്യയെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ പവിത്രൻ തുടർന്ന് തീരുമാനിച്ചു. ഇവയ്ക്കൊപ്പം തട്ടാൻ ഭാസ്കരന്റെ വല്ലാത്ത ആ തുറന്നു പറച്ചിലുമുണ്ട്.
5: അന്ന് അവള് പറഞ്ഞതുപോലെ ഞാൻ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഗതി എന്താവുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കല് അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവള് ചോദിച്ചപ്പോ ആ മാല ഞാൻ കൊടുത്തത്. അതിനപ്പുറം ഒരു വൃത്തികേടും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. പണിക്കരത് അയാൾ കൊടുത്ത മാലയാക്കി അവളുടെ കല്യാണം നടത്തിച്ചു. പവിത്രനോട് എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യമില്ലാത്തത് കൊണ്ടാ പവിത്രന്റെ കുഞ്ഞിന്റെ കാത് കുത്താൻ ഞാൻ ചെന്നത്. ഞാൻ കുത്തിയ കുഞ്ഞിന്റെ കാത് പഴുക്കും എന്ന് വരെ അവര് പറഞ്ഞു. എല്ലാവരും ചേർന്ന് അവിടുന്ന് തന്നു എന്റെ നെഞ്ചത്ത് ഒരുപാട് കുത്ത്. അത് നിങ്ങൾക്കാർക്കും അറിയില്ല. എന്നിട്ടിപ്പോ ഞാൻ കൊടുത്ത മാല സ്ത്രീധനം കിട്ടിയതാണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് തന്നെ വിൽക്കാൻ കൊണ്ടുവന്നു. ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സും നോവും.
6: നീ ഇങ്ങ അടുത്ത് വാ. നീ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ചെമ്പുമാലയിൽ സ്വർണം പൂശി സ്വർണമാലയാക്കി കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലേ? ആ ബുദ്ധി എന്റെ മോൻ എവിടുന്ന് കിട്ടി?
5: അച്ഛൻ പണ്ട് സ്വർണ്ണാണെന്നും പറഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ചെമ്പായിരുന്നില്ലേ?
2: എന്റെ ഈശ്വര.
4: ചില സിനിമകൾ, പ്രത്യേകിച്ച് ചില സത്യനന്ദഗാഡ് ചിത്രങ്ങൾ, ഒരു ഗ്രാമീണ ലാൻഡ്സ്കേപ്പ് പോലെയാണ് അനുഭവപ്പെടുക. അത്തരമൊരു ചിത്രമാണ് പൊന്മുട്ടയിടുന്ന താറാവു. കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിൽ, അവിടെ അനേകം ആളുകൾ. ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച വെളിച്ചപ്പാടും സ്ഥലത്തെ പ്രമാണി മാധവൻ നായർ എന്ന ശങ്കരാടി കഥാപാത്രവും ചായക്കടക്കാരൻ അബൂബക്കറും രണ്ട് ബീവിമാർ മറ്റുള്ളവരുടെ ഒപ്പം പോയി മൂന്നാമതൊരു മൊഞ്ചത്തിയെ കെട്ടിയ ഹാജിയാരും പിന്നെ പശുപോയ പാപ്പിയുമൊക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക ലോകമാണ് ഈ രഘുനാഥ് പല്ലേരി രചന. ഇതിനിടയിലും ചില നിഷ്കളങ്ക സ്നേഹങ്ങൾ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അതിലൊന്ന് സ്ഥലത്തെ നൃത്താധ്യാപിക പാർവതിയും തട്ടാൻ ഭാസ്കരനും തമ്മിൽ എങ്ങനെയോ രൂപപ്പെടുന്ന പ്രണയമാണ്. ശാരിയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഏത് ഘട്ടത്തിലാണവർ മനസ്സുകൊണ്ടടുത്തത്? ഇരുവരും പ്രാരാബ്ധക്കാരാണ്, പരസ്പരം മനസ്സിലാക്കിയവരാണ്. ഈ തിരിച്ചറിവാകാം ചേർത്ത് നിർത്തുന്നത് തന്നെ. സിനിമയുടെ അവസാനം ഭാസ്കരന്റെ പക്കലേക്ക് പാർവതി എത്തിച്ചേരുന്നു. തട്ടാൻ മൂല്യമുള്ള ആ പൊന്ന് കണ്ടെത്തുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ ദരിദ്ര യുവതിയുടെ മനസ്സറിഞ്ഞ് അപൂർവം വ്യക്തികളിൽ ഒരാളും ഭാസ്കരനാണ്. മറ്റു പലർക്കുമാകട്ടെ, പാർവതി നടത്തിവന്ന ആ നൃത്താലയം ഒരു ശല്യം മാത്രമായിരുന്നു.
3: ഇതെന്താ ഒരുക്കുന്നത്?
5: എന്റെ മനസ്സ്. ടീച്ചർ എന്താ വന്നത്?
3: അല്ല, എന്റെ കാതിന് ഭയങ്കര വേദന. വേദന വന്നാ പിന്നെ കമ്മലിട്ട സ്ഥലത്ത് നീര് വരും. അതിനു മുമ്പ് ഇതൊന്ന് അഴിച്ചെടുക്കാന്ന് വെച്ചപ്പോ തൊടാൻ വയ്യ. ഇതൊന്ന് അഴിച്ചു തരുമോ?
5: അങ്ങനെ നീരൊന്നും ആയിട്ടില്ല, നേരത്തെ ഇടുമ്പോ പിരിതെട്ടിട്ടുണ്ടാവും. ഇനി എന്താ വേണ്ടേ?
3: അല്ല, ഇനിയിപ്പോ വേദന മറതി കമ്മലിടാൻ പറ്റില്ല. ചെറുപ്പത്തിൽ കമ്മലില്ലാത്തപ്പോ അമ്മ തുളസിക്കമ്പ് പൊട്ടിച്ച് കാതിലിട്ട് തരാറുണ്ട്. അതാ ഇതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നു.
5: പിന്നെ തുളസി മരുന്നല്ലേ ടീച്ചറേ?
3: അതെ, ഏതായാലും കൊറേ നാളത്തേക്ക് ഇതിടാൻ പറ്റില്ലല്ലോ. പിന്നെന്തിനെ വെറുതെ കൈ വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്ന് വിറ്റു തന്നാൽ. അല്ല, വെറുതെ വെക്കുന്നതിനേക്കാൾ ഭേദമല്ലെന്ന് വിചാരിച്ചിട്ടാ.
5: ടീച്ചർക്ക് പണത്തിന് ആവശ്യമുണ്ടല്ലേ, എത്ര വേണ്ടി വരും?
3: ഇതിന് എന്താ കിട്ടുമെന്ന് വെച്ചാൽ, അച്ഛൻ അസുഖം കൂടുതലാണെന്ന് എഴുത്തു വന്നിരുന്നു. പ്രഷറിന്റെയാ. നാട്ടുവൈദ്യം നിർത്തി ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. മരുന്നിനൊക്കെ ഇപ്പോ സ്വർണത്തിനേക്കാൾ വിലയാ.
4: സിനിമയിലെ രണ്ടാമത്തെ മനോഹര സ്നേഹം നാട്ടുപ്രമാണിയായ ഹാജിയാരോട് അയാളുടെ മൂന്നാമത്തെ ബീബിക്കുള്ളതാണ്. മുൻ അബദ്ധങ്ങൾ പോലെ ചാടിപ്പോയാലോ എന്ന് പേടിച്ച് അയാൾ വീടിന്റെ പുറത്തിറക്കാൻ നാട്ടുകാരെ കാണിക്കാൻ ധൈര്യപ്പെടാതിരുന്ന ആ സ്ത്രീക്ക് തന്റെ ഭർത്താവിനോടുള്ള കരുതൽ വെളിവാകുന്നു.

0: രംഗങ്ങളിൽ തന്നെ അവരുടെ സ്നേഹം, പ്രണയത്തിന്റെ ആഴം സിനിമ അവതരിപ്പിക്കുന്നുമുണ്ട്. പരസ്പരം മനസ്സിലാക്കലിന്റെ സന്ദേശം അതിൽ ഒളിപ്പിച്ചിട്ടുമുണ്ട്. പല അംശങ്ങളിലും ഈ സത്യനന്ദിക്കാട് ചിത്രം പുരോഗമനപരമായ ആശയങ്ങൾക്കൊപ്പം തന്നെയാണ് സഞ്ചരിക്കുന്നത്. ചിത്രത്തിലൂടെ ഉർവശി മികച്ച അഭിനേത്രിക്കുള്ള സൗത്ത് ഫിലിംഫെയർ അവാർഡ് നേടുകയും ചെയ്തു. തട്ടാൻ ഭാസ്കരന്റെ കഥയിൽ നിന്ന് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ മഴവിൽ കവടിയിലേക്ക് എത്തുമ്പോൾ കാണുന്ന പ്രണയം എന്നാൽ തീരെ സ്വാർത്ഥമല്ല. മഴവിൽ കവടി വേലായുധൻ കുട്ടിയുടെയും അയാളുടെ മുറപ്പെണ്ണ് അമ്മിണിക്കുട്ടിയുടെയും പ്രണയ കഥയാണ് പറഞ്ഞത്. പൊന്മുട്ടിയിടുന്ന താറാവിൽ ഉപനായക വേഷമായ പവിത്രനെ അവതരിപ്പിച്ച ജയറാം ഇവിടെ നായകസ്ഥാനത്തെത്തിച്ചേർന്നു. അമ്മിണിക്കുട്ടിയെ സിത്താര മനോഹരമാക്കി. ഉർവശിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സിനിമ നേടിക്കൊടുത്തു. ആനന്ദവല്ലി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം, മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം എന്നിവ ജോൺസനും സുജാതയും സ്വന്തമാക്കുകയുമുണ്ടായി. അതുവരെ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന നടൻ ഇന്നസെന്റിന് ബ്രേക്ക് കൊടുത്ത വർഷമാണ് 1989. പ്രധാനമായി മഴവിൽ കൗടിയും ഒപ്പം സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ കന്നി സംവിധാന സംരംഭമായ റാഞ്ചി റാവു സ്പീക്കിംഗും. മഴവിൽ കാവടിയിലെ ഗൌരവക്കാരനായ ശങ്കരൻകുട്ടി മേനോൻ എന്ന പിതാവിലൂടെ ഇന്നസെന്റ് മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരം നേടുകയും ചെയ്തു.
1: എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം, അതാ അഭിമാനം.
2: ഏട്ട ഞങ്ങൾക്ക് അന്യനാണോ?
1: അന്യൻ തന്നെയാ. എന്റെ നിന്റെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ. എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ.
2: എടാ മരിച്ചുപോയി അങ്ങനെ തന്നെയാണോ നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത്?
1: ദേ എന്റെ അച്ഛനെ കുറ്റം പറയരുത്. രണ്ടാങ്കെട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷം അച്ഛനെ നിങ്ങൾ കണ്ടത്. ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട്.
2: എന്ത് റേറ്റി?
1: ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ?
2: അവൻ ഗൾഫിൽ പോകാൻ പണം വാങ്ങിയത് നേരെ വിസ തരാമെന്ന് പറഞ്ഞവ മുങ്ങി. അത് അവന്റെ കുറ്റാണോ?
1: ആരുടെ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കം ഇപ്പൊ കിട്ടണം.
0: കഥാനായകൻ വേലായുധൻ കുട്ടിയുടെ കുടുംബം, അയാളുടെ അമ്മാവൻ ശങ്കരൻ മേനോന്റെ അത്ര നല്ല നിലയിലല്ല. വേലായുധൻ കുട്ടിയുടെ പിതാവ് നാണുക്കുട്ടൻ ഒരു വർക്ക്ഷോപ്പ് നടത്തിപ്പുകാരനാണ്. ശങ്കരനാകട്ടെ ധാരാളം ഭൂസ്വത്തും വീട്ടിൽ ജോലിക്കാരും കാറുമൊക്കെയുള്ള ധനാഢ്യനാണ്. അയാളുടെ മകൾ അമ്മിണിക്കുട്ടി കുട്ടിക്കാലം മുതൽ മനസ്സുകൊണ്ട് വരിച്ചിരിക്കുന്നത് മുറച്ചിറക്കൻ കൂടിയായ വേലായുധൻ കുട്ടിയെയാണ്. ശങ്കരൻ മേനോന് ആ ബന്ധം അത്ര താല്പര്യമില്ല. വേലായുധൻ കുട്ടിക്ക് നല്ലൊരു തൊഴിലില്ലാത്തതും സാമ്പത്തിക സാഹചര്യങ്ങൾ അത്ര മെച്ചമല്ലാത്തതുമൊക്കെ തന്നെ കാരണം. ചിത്രത്തിന്റെ അവസാനത്തോടടുത്ത് പ്രണയഭംഗത്താൽ ജീവൻ അവസാനിപ്പിക്കാൻ വരെ അവൾ ഒരുങ്ങുന്നു. വേലായുധൻ കുട്ടിയെ അത്ര തീവ്രമായാണ് അമ്മിണിക്കുട്ടി പ്രണയിക്കുന്നത്.
3: ശങ്കരൻകുട്ടി മേനോൻ ഇപ്പോഴും ജയിച്ചു തന്നെ നിൽക്കുന്നത്. നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എടേ ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ? ഇല്ലെങ്കി കേട്ടോ, നിന്റെ മുത്തശ്ശിയില്ലേ, ആ തള്ള കാരണം സർവ്വം നശിച്ച് കടം വന്നാ എന്റെ അച്ഛൻ തൂങ്ങിയത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്നതൊക്കെ. അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും തൂങ്ങാൻ പോവാ.
4: എനിക്കൊന്നും അറിയില്ല, പക്ഷെ കുട്ടിയുണ്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല.
3: ഒരിക്കലും കഴിയില്ലേ?
4: ഇല്ല.
0: മഴവിൽ കാവടി എന്ന സിനിമയുടെ ഗതി മാറുന്നത് ഒരു ഒളിച്ചോട്ടത്തിലും തുടർന്ന് പളനിയിലേക്കുള്ള വേലായുധൻ കുട്ടിയുടെ തൊഴിലന്വേഷണ യാത്രയിലുമാണ്. വേലായുധൻ കുട്ടിയുടെയും അമ്മിണിക്കുട്ടിയുടെയും ഒളിച്ചോട്ട വിവാഹശ്രമം തടസ്സപ്പെട്ടതിനെ തുടർന്ന് അമ്മാവനിൽ നിന്നേറ്റ അവഹേളനമാണ് അയാളുടെ പുറപ്പാടിന് കാരണമായത്. പളനിയിൽ കുഞ്ഞിക്കാദറുണ്ട്. വേലായുധൻ കുട്ടിയുടെ സ്നേഹിതനാണ് അയാൾ. അവർ ഒരേ നാട്ടുകാരുമാണ്. കുഞ്ഞിക്കാദർ പളനിയിൽ ഒരു തുകൽ കമ്പനിയിൽ ഉന്നത ഉദ്യോഗസ്ഥനാണെന്നാണ് നാട്ടിലുള്ള അറിവ്. അയാളെ കണ്ട് ഒരു തൊഴിൽ തരപ്പെടുത്താനാണ് വേലായുധൻ കുട്ടിയുടെ യാത്ര. എന്നാൽ അയാൾക്ക് എളുപ്പമൊന്നും കുഞ്ഞിക്കാദറിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, സ്നേഹിതനായുള്ള അന്വേഷണങ്ങൾ അക്കിടികളിൽ കൊണ്ടു ചാടിക്കുകയും ചെയ്തു. അയാൾ ലോക്കപ്പിലായി. കയ്യിലുള്ള പണം പോലീസുകാർ തട്ടിയെടുക്കുകയും ചെയ്തു.
1: സൂപ്പർവൈസറായി കുഞ്ഞിക്കാദർ അന്വേഷിച്ചു വന്നാണ് സാർ. ഞാൻ കള്ളനല്ല സാർ. ആരെങ്കിലും കുഞ്ഞിക്കാദർ
5: അൽക്കത്തെ തലക്ക് സുഖല്ലേ? എടോ പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കരിയല്ലോ, ഈ നാട്ടിനെ പറയിപ്പിക്കരുത്.
1: എന്റെ പൊന്നു കുഞ്ഞിക്കാതർ നീ ഇവിടെ എങ്ങനെ എത്തി?
5: ഞാൻ അധികം ഇവിടെ തന്നെയല്ലേ.
1: ഇവിടെ നിനക്ക് എന്താ ജോലി?
5: ജോലി വരല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. എടോ പായ, എനിക്ക് പോക്കറ്റടിയല്ലേ പണി, അതും പഴനിയിലെ ടോപ്പ് പോക്കറ്റടി. ഇതൊരു ഗസ്റ്റ് ഹൗസ്, ചിന്ന വീട്.
1: അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണല്ലോ.
5: അതെ, സൂപ്പർവൈസർ തന്നെ. ഈ പേഴ്സ് ഒക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ? ലെതർ കൊണ്ടല്ലേ, അത് ഓരോരുത്തരുടെ പോക്കറ്റൊക്കെ എടുക്കും. ഞാൻ അതൊക്കെ എടുത്തൊന്ന് സൂപ്പർവൈസ് ചെയ്യും.
0: ഗതികെട്ട അവസ്ഥയിലാണ് വേലായുധൻകുട്ടി പളനിയിൽ വെച്ച് ആ

0: സാഹസത്തിന് മുതിർന്നത്. പിടിച്ചു പറി തന്നെ. ആദ്യ ശ്രമം വിജയിച്ചു. എന്നാൽ ആ ബാഗിലുണ്ടായിരുന്നത് പണിയായുധങ്ങളായിരുന്നു. ഒരു ഷുരകന്റെ ബാഗാണത്. തുടർന്ന് അയാൾ ആ പണി തന്നെ ഒന്ന് പയറ്റി നോക്കാൻ ശ്രമിക്കുകയുമാണ്. അതും പളനിയിൽ. ആദ്യമൊക്കെ ശ്രമങ്ങൾ പാളിയെങ്കിലും പതുക്കെ അയാൾ വിജയിച്ചും തുടങ്ങി. ക്രമേണ വേലായുധൻ കുട്ടി താൻ തട്ടിയെടുത്ത പണിയായുധങ്ങളുടെ ഉടമയായ കാളിമുത്തുവിനെ കണ്ടുമുട്ടുകയാണ്. പിടിച്ചു നിൽക്കാനായി താൻ അനാഥനാണെന്ന കള്ളവും വളരെ സമർത്ഥമായി കാളിമുത്തുവിനു മുൻപിൽ വേലായുധൻ കുട്ടി അവതരിപ്പിക്കുന്നു. തുടർന്ന് അയാളുടെ ഭവനത്തിൽ കഥാനായകൻ എത്തിച്ചേരുന്നതും ഈ വഴി തന്നെയാണ്.
1: തമ്പി, ഇന്ത കത്തി എങ്കത്തി ഇന്ത മിഷൻ എം മിഷൻ ഉങ്ക അപ്പ പേരെന്നു ചൊന്നേ
2: ധർമ്മലിംഗം,
1: അമ്മ
2: ശിവഗാമി,
1: മകനായി നീ മറ്റും താനാ? അപ്പോ നീ അനാഥ പയ്യൻ.
2: അമ്മ സർ, എനിക്ക് ആരുമേ ഇല്ലേ?
1: വേലായുധ, നീ എനക്കിപ്പം മകൻ. എൻ സ്വത്തുക്കൾ എങ്ക് വന്ന് ചേരണമോ അങ്ക് വന്ന് ചേർന്നിരിക്ക. ഇതാ എൻ സ്വത്തുക്കൾ. അമ്മ, നീ ഇപ്പൊ എങ്ക തങ്ങിയിരിക്ക?
2: നാ ഇതിക്ക് പിന്നാടി വാടക വീട്ടിലാ.
1: ചീ, ഇനി എം വീടോ ഒം വീട്? നീ അനാഥനല്ലേ, സനാഥൻ.
0: കാളിമുത്തുവിന്റെ മകളാണ് സുന്ദരിയായ ആനന്ദവല്ലി. അയാളുടെയും ഭാര്യയുടെയും ആഗ്രഹം വേലായുധൻ കുട്ടിയെ തങ്ങളുടെ മകളുമായി വിവാഹം വഴി കൂട്ടിച്ചേർക്കുകയെന്നതാണ്. അവളുടെ ഉള്ളിലും ആ ആഗ്രഹമുണ്ട്. എന്നാൽ വേലായുധൻ കുട്ടിയുടെ മനസ്സിൽ അമ്മിണിക്കുട്ടി മാത്രമാണ്. അമ്മിണിക്കുട്ടിയെ സ്വന്തമാക്കാൻ അയാൾ അവതരിപ്പിച്ചിരിക്കുന്നത് തനിക്ക് പളനിയിൽ ഒരു ഉന്നത ഉദ്യോഗം ലഭിച്ചുവെന്ന കള്ളവുമാണ്. ദൂതുമായി കുഞ്ഞിക്കാദറിനെ നാട്ടിലേക്ക് അയച്ചു. അമ്മിണിക്കുട്ടിയെ കടത്തിക്കൊണ്ടു വരികയാണ് ലക്ഷ്യം. എന്നാൽ ശ്രമം പരാജയപ്പെട്ടു. തുടർന്നാണ് അവളുടെ ആത്മഹത്യാ ശ്രമം. മകളുടെ സ്നേഹം കണ്ട് മനസ്സുരുകി ശങ്കരൻ കുടുംബത്തോടൊപ്പം പളനിക്ക് യാത്രയായി. അവിടെ വെച്ച് അയാൾ തന്റെ മരുമകൻ വേലായുധൻ കുട്ടിയെ കണ്ടുമുട്ടുന്നു.
2: പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന്? ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത്? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ? നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അത് ഇവളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനെ. എന്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി. എന്തിനാണെന്നറിയാ? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തേന്. ഏതായാലും നീ അനുസരണയുള്ളവനാ. അന്ന് നിന്നോട് ഞാൻ ചേരക്കാൻ പറഞ്ഞു, നീ അത് തന്നെ ചെയ്തു. നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാ മതി. ജോലി തുടങ്ങും. തുടങ്ങടാ.
0: തീർത്തും നിഷ്കളങ്കമായ ഗ്രാമീണ കഥ ആയിരിക്കുമ്പോൾ പോലും മഴവിൽ കാവിടി മറ്റു ചില തലങ്ങൾ കൂടിയുള്ള ചിത്രമാണെന്ന് തോന്നുന്നു. പ്രധാനമായി പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തിന്റെ വശങ്ങൾ തന്നെ. അത് ഒരേ രക്തത്തിലുള്ളവർ തമ്മിലാണെന്നുള്ളത് മറ്റൊരു സവിശേഷത. ഒപ്പം മനുഷ്യ സ്നേഹത്തിനു മുൻപിൽ കുടുംബമഹിമയും ഭാഷയും സംസ്കാരവും ജാതിയും മതവും ഒക്കെ പിന്നിലാണെന്ന സന്ദേശം കൂടി മഴവിൽ കവിടി ഉയർത്തുന്നുണ്ട്. പളനിയിലെ ആ സാധു മനുഷ്യന്റെ കാഴ്ചകൾ ഇത് അടിവരയിട്ട് പറയുന്നുമുണ്ട്. സിനിമയിൽ മൂന്ന് പിതാക്കന്മാരെ നമുക്ക് കാണാനാകും. ഒന്ന്, മകളുടെ ഇഷ്ടം അവസാനം വരെ വിലക്കുന്ന ശങ്കരകുട്ടി മേനോനെ. രണ്ട്, മകന്റെ ഇഷ്ടത്തിന് എന്നും പിന്തുണ നൽകുന്ന നാണുക്കുട്ടനെ. കൂടാതെ തീർത്തും നിസ്സാരനായ കാളിമുത്തുവിനെ. ഇതിൽ മനസ്സിന്റെ നൈർമല്യത്തിൽ ഏറ്റവും ഉന്നതൻ, കുടുംബമഹിമയൊന്നും പ്രത്യേകം പറയാനില്ലാത്ത ആ തമിഴ്നാട്ടുകാരനാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം അയാൾ വേലായുധൻ കുട്ടിയെ മകനായി സ്വീകരിക്കുന്നത് അയാൾ കയ്യിലൊന്നുമില്ലാത്ത അനാഥ പയ്യനാണെന്ന വാക്ക് കേട്ടാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശങ്കരൻകുട്ടിമേനോൻ അയാളുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ശരിയാണ്. കാരണം മകളുടെ സുരക്ഷിതമായ ഭാവിയാണ് അയാൾക്ക് ഏറ്റവും പ്രാധാന്യം. ഇതേ കൂട്ടുകെട്ടിൽ 1991 പുറത്തുവന്ന എന്നും നന്മകൾ ശ്രീനിവാസൻ ജയറാം കൂട്ടുകെട്ട് തന്നെ ആവർത്തിച്ചതാണ്. കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളായ മൂന്ന് യുവതികൾ, രാധാദേവിയും രമയും ഇന്ദുവും, അവർ നഗരത്തിൽ ജോലി ചെയ്ത് ജീവിച്ചു വരുന്നു.
3: കുട്ടിയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഉടുപ്പുകളൊന്നും ഇവിടെ ഉണക്കാനിടരുതെന്ന്. നനച്ചൊക്കെ പുറത്തിടണം, അല്ലെങ്കിൽ ടെറസിന്റെ മുകളില്.
4: അങ്ങനെ പറഞ്ഞോണ്ടായില്ലോ. ഉണങ്ങാനിടുന്നൊക്കെ കള്ളന്മാര് കൊണ്ടുപോയാ ഞാൻ എന്ത് ചെയ്യും? പുറത്തിട്ടാലും ഒരു സാരി കാണാനില്ല. ടെറസിലിട്ടിട്ട് ഞാൻ കഴിഞ്ഞ പറന്നാളിന് വാങ്ങിച്ച മുണ്ടും നേരിയതും കാണാതെ പോയി. അതിൽ നിന്നെന്താ മേട്ടൻ അറിയാത്തെ?
3: ഇവിടെ വല്ലതും കണ്ട ഈ മേട്ടനെടുത്ത് പുറത്തു കളയും. ഈ ഹോസ്റ്റലിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്, ഏത് വമ്പത്തിയായാലും അതൊക്കെ ഇവിടെ പാലിച്ചേ പറ്റൂ.
4: ദേ സരോജനമ്മേ, ഒരുമാതിരി ശത്രുക്കളെ പോലെ വർത്തമാനം പറയരുത്. ഞങ്ങളൊക്കെ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ടാ വല്ല സാരിയോ ബ്ലൗസോ ഒക്കെ വാങ്ങുന്നത്. ശമ്പളത്തിന്റെ പകുതി കൂടുതൽ ഓരോരോ കാര്യം പറഞ്ഞ് ഇവിടെ തന്നെ തരുന്നുണ്ട്. ബാക്കിയുള്ളത് അരിഷ്ടിച്ച് പിടിച്ചിട്ടാ ഞങ്ങള് കഴിയുന്നത്. ഒരു സാരിയും ഒരു സാരി കാണാതെ പോകുന്നത് ഞങ്ങൾക്കൊരു തീരാ നഷ്ടം തന്നെയാ. മനസ്സിലായോ?
3: മതി, ബാക്കി ഞാൻ പറയാം. എന്താ ഇപ്പൊ സാറിന് വേണ്ടത്? തുള്ളണ്ട, ആരായാലും ഇവിടുത്തെ നിയമം പാലിച്ചേ പറ്റൂ. ഇതൊരു നാഥനില്ലാ കളരിയൊന്നും.

0: അല്ല, ഈ സിറ്റിയിൽ ഏറ്റവും പേരുടെ ഒരു ഹോസ്റ്റലാ. ഇതിന്റെ പേര് ചീത്തയാക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല.
1: ദേ, ആവശ്യത്തിലേറെ ആണുങ്ങൾ ഈ നാട്ടിൽ പെണ്ണുങ്ങളെ ഭരിക്കുന്നുണ്ട്. ഇനി പെണ്ണുങ്ങളും കൂടി ഭരിക്കാൻ തുടങ്ങണ്ട. ഏറി വന്ന ഒരാഴ്ച, അതിനുമുമ്പ് ഞങ്ങൾ ഈ ഹോസ്റ്റലിനോട് ഗുഡ് ബൈ പറയും. പോരെ.
2: നഗരത്തിൽ നിന്ന് അല്പം മാറി ഒരു വിരമിച്ച അധ്യാപികയ്ക്കൊപ്പം അവർ താമസമാരംഭിക്കുന്നു. വാടകക്കാരായി. പി കെ സത്യവതി ടീച്ചർ എന്നാണ് വീട്ടുടമയുടെ പേര്. ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് തനിച്ചായി പോയതാണ് അവർ വാടകക്കാരെ തേടാൻ കാരണം. ക്രമേണ അവർക്കിടയിൽ ആത്മബന്ധം വളരുകയും ചെയ്തു. മാതൃസ്ഥാനത്തൊക്കെയാണ് ടീച്ചർ അവർക്കെന്ന് വേണമെങ്കിൽ പറയാം. കഥാനായിക രാധാദേവിയുടെ ബാല്യകാല സുഹൃത്തും പ്രണയപാത്രവുമാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ശിവൻ എന്ന യുവാവ്. ഇരുവരുടെയും പിതാക്കന്മാർ അടുപ്പക്കാരായിരുന്നു. ചങ്ങാതിമാർ പണ്ടേ തങ്ങളുടെ മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞുവെക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കഥാഗതിയിൽ നിന്ന് വായിച്ചെടുക്കാനാകും. രാധയ്ക്ക് കോഴിക്കോട് ഒരു സ്ഥാപനത്തിന്റെ ഓഫീസിൽ തരക്കേടില്ലാത്ത ജോലിയുണ്ട്. എന്നാൽ ശിവനാകട്ടെ തൊഴിൽ രഹിതനാണ്. പല പല ജോലികൾക്കയാൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. എന്നാൽ അതൊന്നും ലഭിച്ചില്ല. ഇക്കാരണത്താൽ തന്നെ നാട്ടിലും സ്വഭവനത്തിൽ പോലും ഏറെ പരിഹസിക്കപ്പെടുന്നുണ്ട് ശിവൻ. ഒരു അധികപ്പെട്ടാണ് പലർക്കു മുൻപിലും അയാൾ. രാധയുടെ അമ്മാവനായ മേലടിപ്പറമ്പിൽ ഗോപിനാഥൻ നായർ ശങ്കരാടി അവതരിപ്പിച്ച കഥാപാത്രം ഇരുവരും തമ്മിലുള്ള ബന്ധം ഒട്ടും അംഗീകരിക്കുന്നില്ല. ആ ഭവനത്തിലേക്കുള്ള ശിവന്റെ കടന്നുവരവുകൾ തനിക്ക് താല്പര്യമില്ല എന്ന് പല അവസരങ്ങളിലും അയാൾ തുറന്നു പറയുന്നുമുണ്ട്. അയാളുടെ തൊഴിലില്ലായ്മ തന്നെയാണ് കാരണം.
3: നമ്മുടെ പറമ്പിൽ തന്നെയാ. അല്ല, ഞാൻ തന്നെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഒന്നുമില്ലെങ്കിൽ നാല് വെള്ളിരിക്ക പറിച്ചൊരു ചാക്കി കെട്ടി ആഴ്ച ചന്തയ്ക്ക് വിൽക്കാൻ പറഞ്ഞേച്ചൂടെ അവനെ.
4: ആരെ?
3: തന്റെ അനിയനെ തന്നെ, ശിവനെ. ഒരു ജോലി ഇല്ലാതെ ഒരുത്തിന് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണോണ്ട് എനിക്കോ നാട്ടുകാർക്കോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അവന് സന്ദർഭം അനുസരിച്ച് പെരുമാറാറിഞ്ഞൂടാ. ഇന്നലെ രാധയുടെ വീട്ടിലേക്ക് മൂന്നാല് പേര് വന്നിരുന്നു. തെണ്ടിപ്പിള്ളേരുടെ കൂടെ കൊത്തങ്കല്ലി കളിച്ചോണ്ടിരിക്കുന്ന ഇവനോടാ വഴി ചോദിച്ചത്. വന്നവരുടെ കൂടെ ഇവനും അങ്ങോട്ട് വന്നു. എന്നിട്ട് ബാക്കിയുള്ളവരുടെ ചുണ്ടനങ്ങുന്ന നോക്കി ഇങ്ങനെ തിണ്ണയമ കുത്തിയിരിക്കുക. അവസാനം ഞാൻ ഇറക്കി വിടണ്ടി വന്നു അവനെ. ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുത്തൻ ആരാന്റെ തിണ്ണ നിറങ്ങുന്നത് ചേട്ടനായ താനെങ്കിലും ഒന്ന് അറിയണ്ടോ? ഭാഷകള് അടയ്ക്ക കൊടുക്കാനാണെങ്കിൽ കുറച്ച് ഞാനും എടുത്തോളാം.
2: മരുമകളുടെ നല്ല ഭാവി മാത്രമാണ് അയാൾ ലക്ഷ്യമിക്കുന്നത്. ഇതിൽ ഭംഗങ്ങളുണ്ടാകുമെന്ന പേടിയിലാണ് ശിവനുമായുള്ള ബന്ധം ആ അമ്മാവൻ എതിർക്കുന്നതും. അയാളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ തന്റെ ചിന്താരീതികൾ തീർത്തും ശരി തന്നെയാണ്. നാം ഈ അധ്യായത്തിൽ പറഞ്ഞ മഴവിൽക്കാവിടിയിലെ ശങ്കരൻകുട്ടിമേനോനെ പോലെ തന്നെയാണ് ഗോപിനാഥൻ നായരും. സത്യവതി ടീച്ചറുടെ ഭവനത്തിനു സമീപമായാണ് അനിരുദ്ധൻ എന്ന ആയുർവേദ ഡോക്ടർ ഏക മകൾക്കൊപ്പം താമസിക്കുന്നത്. പ്രത്യക്ഷത്തിൽ മുരടനാണ് അയാൾ. ജോലി കാര്യങ്ങളിലും മറ്റും ഏറെ കർക്കശ്യക്കാരനുമാണ്. അതിനാൽ തന്നെ അയൽവക്കക്കാർക്കും സഹപ്രവർത്തകർക്കും ഡോക്ടറോട് അല്പം അകൽച്ചയുണ്ട്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അയാൾ നല്ലവനാണ്. കർക്കശ്യ സ്വഭാവം കൊണ്ട് തന്നെ സഹപ്രവർത്തകർക്ക് അയാളോട് എതിർപ്പുണ്ട്. കാരണം അവർ നടത്തുന്ന ചില്ലറ തട്ടിപ്പുകളൊന്നും അനിരുദ്ധൻ അംഗീകരിച്ചു കൊടുക്കില്ല. ഇതിന്റെ പേരിൽ അയാളെ ആ സ്ഥാപനത്തിൽ നിന്ന് സ്ഥലം മാറ്റാനുള്ള ശ്രമങ്ങളും അവിടെ അരങ്ങേറുന്നുണ്ട്. ആദ്യം തമ്മിൽ തെറ്റിയും തുടർന്ന് അടുത്തും അയാളും സമീപവാസികളായ ആ സ്ത്രീകളും തമ്മിൽ സൗഹൃദം രൂപപ്പെടുന്നു. നായിക കഥാപാത്രത്തെ ശാന്തികൃഷ്ണനെ അവതരിപ്പിച്ചപ്പോൾ ശരണ്യ, ശാരി എന്നിവർ സുഹൃത്തുവേഷങ്ങളിലും കെ പി എസ് സി ലളിത ഗൃഹനാഥയുടെ വേഷത്തിലും എത്തിച്ചേർന്നു. ക്രമേണ രമയും ഇന്ദുവും പുതിയ വഴിത്താരകൾ തേടി. രമ വിവാഹം വഴി, ഇന്ദു റെയിൽവേയിൽ പുതിയ ജോലി കിട്ടി അവിടുന്ന് യാത്രയാകുകയും ചെയ്തു. രാധ മനസ്സിലാക്കുകയാണ് തങ്ങൾ പണ്ടേ മൊഷടൻ ഡോക്ടറെ ഉപേക്ഷിച്ചു പോയതെന്ന് വിധിയെഴുതിയ അയാളുടെ ഭാര്യ മരണപ്പെട്ടതാണെന്ന സത്യം. ഇതുകൂടിയായപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വീണ്ടും ഊഷ്മളമായി. തുടർന്ന് ഡോക്ടർ രാധയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന്റെ അമ്മയായി.
5: ഞാൻ രാധയെ വല്ലാതെ വിഷമിപ്പിച്ചോ?
6: ഡോക്ടർക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല.
5: കൂടുതലൊന്നും എനിക്കറിയണമെന്നില്ല.
6: ഞാൻ
5: രാധ, എന്റെ മോളോട് രാധ കാണിച്ച വാത്സല്യം അഭിനയായിരുന്നില്ലല്ലോ. അതിനും അപ്പുറം ഒന്നും എനിക്കറിയണ്ട. വീട്ടുകാരെ പറ്റിയോ, ചിലപ്പോ ഒരു ലവ് അഫെയറിനെ പറ്റിയോ ഒക്കെ ഒട്ടേറെ കഥകൾ രാധയ്ക്ക് പറയാൻ കാണുമായിരിക്കും. അമ്മയില്ലാത്ത എന്റെ മോള് മാത്രമാണ് നമുക്കിടയിലുള്ള ഒരേ ഒരു കഥ. ജീവിക്കാൻ തന്നെ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. സ്നേഹത്തിന്റെ ഭാഷയില് ഞാനൊരു ചോദ്യം ചോദിച്ചു, ആ ഭാഷയിലുള്ള ഒരു മറുപടിയെ എനിക്ക് വേണ്ടു.
2: എന്നാൽ രാധ ആശങ്കയിലാണ്. കുത്തുവാക്കുകൾ കേട്ട് മടുത്തതിനാലാകാം ശിവൻ അവളെ തനിച്ചാക്കി അതിനോടകം അകന്നു കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ കുഞ്ഞിനോട് അവൾക്ക് മാതൃവാത്സല്യവുമുണ്ട്. അവൾ ആ തീരുമാനത്തിലെത്തി നിൽക്കവെയാണ് ശിവന്റെ മടങ്ങിവരവ്. ജീവിതത്തിലൊരു കരവറ്റി തുടങ്ങിയിട്ടുണ്ട് ആ യുവാവ്. എന്നാൽ തുടർന്ന് രാധയെയും ശിവനെയും തമ്മിൽ ഒന്നിച്ചു ചേർക്കുന്നത് ഡോക്ടർ അനിരുദ്ധൻ തന്നെയാണ്. ഭൂരിപക്ഷം ഭാഗങ്ങൾ നഗരത്തിലെടുത്തതാണെങ്കിലും ഗ്രാമീണത തുളുമ്പുന്ന ഒരു സത്യനിധിക്കാട് ചിത്രമായി തന്നെ എന്നും നന്മകളെ വിലയിരുത്താനാകും. പ്രത്യേകിച്ച് ജീവിത കാഴ്ചകൾ വഴി ഏറ്റവും സാന്ദ്രമായത് ശിവൻ എന്ന കഥാപാത്രം കടന്നുപോകുന്ന ആത്മസംഘർഷ രംഗങ്ങളാണെന്ന് തോന്നുന്നു. രാധാദേവിയുടെ ഈ കഥയിൽ അല്പം കൂടി പ്രാധാന്യം അനിരുദ്ധൻ ഡോക്ടർക്കാണെങ്കിൽ കൂടി ശിവന്റെ വേദനകൾ പ്രേക്ഷകരുടെ കൂടിയാകുന്ന മാസ്മരികത എന്നും നന്മകൾ എന്ന രഘുനാഥ് പല്ലേരി രചനയ്ക്ക് അവകാശപ്പെടാനുമാകും.
1: ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനും കണ്ടില്ല.

0: പതുക്കെ പറ. ഇനി നിന്റെ ശബ്ദം കേട്ട് ഇവിടെ ബഹളം വെക്കാൻ ഇതിനകത്ത് ആരും ഉണരണ്ട. എത്രത്തോളം രാത്രിയായിട്ട് എത്തുന്നു, അത്രയും നേരത്തെ നേരം വിളിക്കില്ലേ? അപ്പൊ എവിടെയെങ്കിലും ഇറങ്ങി പോവാലോ.
1: ആ പെണ്ണിന്റെ കാരണവര് ഇന്ന് തന്നെ കണ്ടു. ഒറ്റ തൊലിന് ബാക്കിയില്ല ശരീരത്തിൽ, ഒക്കെ കഴിവെന്നാവോണ്ട് നോക്കിയെടുത്തു. അത്രയ്ക്ക് നല്ല വാക്കാ നിന്നെ പറ്റിയാൾ പറഞ്ഞത്. നീ എന്തിനാ അവരുടെ വീട്ടിൽ പോയി വായി നോക്കിയിരിക്കാൻ പോണത്? വീട്ടുകാർക്ക് ഓകുന്നില്ല, പോട്ടെ. നാട്ടുകാർക്ക് ശല്യായി എന്ന് പറഞ്ഞ നായ നടന്നിട്ട് കാര്യമില്ല, നായക്കിരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ പോലെ നിന്റെ സ്ഥിതി.
2: മതി അർദ്ധരാത്രിയിലെ ഉപദേശം, ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം.
1: ചൊല്ലിക്കൊടുക്കണേ തല്ലി കൊടുക്കണേ കാലം കഴിഞ്ഞു. ആദ്യം അവനവൻ ആരാണെന്ന് അവനവൻ മനസ്സിലാക്കുക, എനിക്കത്ര പറയാള്ളൂ.
3: മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പല ശ്രീനിവാസൻ രചനകളിലും കാണുന്ന കേന്ദ്ര കഥാപാത്ര ദാരിദ്ര്യത്തിന്റെ അല്പം കൂടി നേരിട്ട് അവതരിപ്പിച്ചു പോരുന്ന രീതി രഘുനാഥ് പല്ലേരി ശിവന്റെ സൃഷ്ടിയിൽ സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറയാം. അതേസമയം തന്നെ ആക്ഷേപഹാസ്യ സ്വഭാവമുള്ള രംഗങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോട്ടയ എം എൽ എ വിശ്വനാഥനും പെൺകുട്ടികളുടെ വീടുകളിൽ കത്തില്ല എന്ന് അറിയിക്കാൻ പതിവായി എത്തിച്ചേരുന്ന പോസ്റ്റ്മാൻ ഉൽപ്പലാക്ഷനും അയൽവക്കത്തെ വാദ്യസംഘ സഹോദരങ്ങളും മരുന്ന് തിരിമറിക്കാരൻ ഖാദറും ശിവന്റെ സഹോദരൻ കടക്കാരൻ ബാലനുമൊക്കെ ചേർന്ന് ഹാസ്യവും ജീവിതഗന്ധവും ഒരുപോലെ ചാലിച്ച വല്ലാത്തൊരു സൗന്ദര്യം പകരുന്നുണ്ട് എന്നും നന്മകളെന്ന സത്യനന്ദിക്കാട് ചിത്രത്തിന്.
4: ഇതൊരു ബ്ലൗസ് ആണെന്ന് തോന്നുന്നു.
5: പെണ്ണുങ്ങൾ താമസിക്കാത്ത എന്റെ വീട്ടുമുറ്റത്ത് ഈ ബ്ലൗസ് കണ്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും? മനുഷ്യരായാൽ മര്യാദ വേണം.
4: അത് കാറ്റത്ത് പാറി വീണതാണ് ഡോക്ടർ.
5: ഇതുപോലുള്ള വൃത്തികെട്ട സാധനങ്ങൾ എന്റെ മുറ്റത്ത് പാറി വീഴാൻ ഞാൻ സമ്മതിക്കില്ല.
4: മനഃപൂർവ്വം അല്ലല്ലോ.
5: അതൊന്നും എനിക്കറിയണ്ട. മാന്യന്മാരുടെ അയൽപക്കത്ത് താമസിക്കുന്നവർക്കും സ്വല്പം മാന്യത വേണം. ഏതാണ് ഈ സ്ത്രീകൾ? ഇവള് മാറിയൊന്ന് നിലക്ക് നിർത്താൻ ആരുമില്ല ഇവിടെ. എന്റെ മുറിയിൽ നിന്നുകൊണ്ട് എനിക്ക് മനസമാധാനത്തോടെ തുണി മാറാൻ വയ്യ. ഏതെങ്കിലും ഒരെണ്ണം ജനലിലൂടെ നോക്കുന്നുണ്ടാവും.
4: അയ്യോ, എന്തൊക്കെയാ ഈ പറയുന്നത്?
5: ഇവിടെ അലക്കുന്ന അഴുക്ക് വെള്ളം മുഴുവൻ ഇതാ അണക്കെട്ട് പൊട്ടിയതുപോലെ അങ്ങോട്ട് കുത്തി ഒഴുകുന്നത്. ഇത് ഇത് കണ്ടോ, ഇതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ താവളമടിക്കുക. കൊതുകുകൾ രണ്ടു വിധമുണ്ട്, അനോഫിലിസും ക്യൂലക്സും. അനോഫിലിസ് ആണ് മന്ത്രോഗം പരത്തുന്ന, അറിയാമോ? ഈ അനോഫിലിസ് എന്റെ കുഞ്ഞിനെ കടിച്ചാൽ എന്റെ കുഞ്ഞിന്റെ ഗതി എന്താവും?
4: ആഹാ, തെറ്റ്. അനോഫിലിസ് അല്ല, ക്യൂലക്സ് കൊതുകാണ് മന്ത് പരത്തുന്നത്.
5: അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഒരു ആയുർവേദ ഡോക്ടറെ തിരുത്താൻ മാത്രം ഈ രാജ്യത്ത് ഒരു ടീച്ചറും വളർന്നിട്ടില്ല.
3: നാം ഈ അധ്യായത്തിൽ ഇതുവരെ പറഞ്ഞ രഘുനാഥ് പല്ലേരി രചനകളിൽ പൊതുവായി കടന്നുവരുന്ന ഒരു ഘടകം ദാരിദ്ര്യമാണെന്ന് തോന്നുന്നു. പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളും കുടുംബവും കടന്നുപോകുന്ന ദരിദ്ര സാഹചര്യങ്ങൾ. തട്ടാൻ ഭാസ്കറിന്റെ കാര്യത്തിൽ അയാളുടെ ഭവനാന്തരീക്ഷം അത്ര സുഖകരമൊന്നുമല്ല. രണ്ടു തട്ടിൽ ജീവിക്കുന്നവരാണ് ഭാസ്കരനും സ്നേഹലതയും, പ്രത്യേകിച്ചും സാമുദായികമായി. മഴവിൽ കാവടിയിലെ വേലായുധൻകുട്ടിയും എന്നും നന്മകളിലെ ശിവനുമൊക്കെ തങ്ങൾ പ്രണയിക്കുന്നവരെക്കാൾ അവരുടെ വേണ്ടപ്പെട്ടവരെക്കാൾ ധനത്തിൽ പിന്നിൽ തന്നെയാണ്. ഈ ബന്ധങ്ങളിലുള്ള തടസ്സവും ഇതുതന്നെയാണ്. തുടർന്ന് പ്രധാന കഥാപാത്രങ്ങളുടെ അകന്നുപോക്കാണ് കഥാഗതിയിൽ മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന ഘടകം. സ്നേഹലതയും വേലായുധനും ശിവനുമൊക്കെ തങ്ങൾ സ്നേഹിച്ചവരിൽ നിന്ന് പല കാരണങ്ങളാൽ പല ലക്ഷ്യങ്ങൾ വെച്ച് അകന്നുപോകുന്നു. പൊതുസ്വഭാവം കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം തന്നെ. നായകന്മാർ രണ്ടും തിരിച്ചെത്തുന്നുമുണ്ട്. സ്നേഹലതയാകട്ടെ അകന്നുപോയവൾ തന്നെയുമാണ്. ഈ കഥാപാത്രത്തിന്റെ എതിർ സ്വഭാവം പുലർത്തുകയാണ് എന്നാൽ മഴവിൽ കാവിടിയിലെ അമ്മിണിക്കുട്ടി. ദാരിദ്ര്യവും പ്രാരാബ്ദവും കുടുംബസ്നേഹവും ഒക്കെ ഇടകലർന്നു വരുന്നൊരു സത്യനിധിക്കാട് ചിത്രം. അവരുടെ പിടിച്ചു നിൽക്കാനുള്ള പെടാപ്പാടുകൾ, ക്രമേണ വരുന്നൊരു അവിചാരിത വേർപാട്, അതും കുടുംബത്തിന്റെ നെടുന്തൂണായ ഗൃഹനാഥന്റെ. എന്നാൽ ഇവിടെ തീരുമാനം സ്വന്തമല്ല, വിധിയാണ് അതിന് കാരണമായത്. അതാണ് രഘുനാഥ് പല്ലേരി സത്യനിധിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തുവന്ന സന്താനഗോപാലം എന്ന ചിത്രത്തിൽ കാണുന്നത്. ഗമനത്തിനൊപ്പം സന്താനഗോപാലത്തിലെ കൂടി അഭിനയം വഴി 1994 മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം തിലകൻ സ്വന്തമാക്കുകയും ചെയ്തു. 1991 പുറത്തിറങ്ങിയ കലികാലം എന്ന തെലുങ്ക് ചിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സന്താനഗോപാലത്തിന്റെ രചന. ബാലചന്ദ്രമേനോൻ, ജഗദീഷ്, കവിയൂർ പൊന്നമ്മ, ചിപ്പി, പ്രേംകുമാർ, ഗണേഷ് കുമാർ അടക്കമുള്ളവരാണ് മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഇവിടെ കഥാനായകൻ കൃഷ്ണക്കുറുപ്പ് മുതിർന്ന മക്കളുള്ള ഗൃഹനാഥനാണ്, ഒരു കമ്പനി തൊഴിലാളി. രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് അയാൾക്ക്. മൂത്ത മകൻ സുധാകരൻ പല മേച്ചിൽപ്പുറങ്ങൾ തേടിയെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണ്. ഇളയവൻ വിനയചന്ദ്രൻ, അയാൾ സ്വാർത്ഥനാണെങ്കിലും കരപറ്റാത്തവനാണ്, വാചകമടിച്ച് വീഴ്ത്താൻ മിടുക്കുള്ളവനാണ്. രണ്ടാമത്തവളായ പെൺകുട്ടി സുമതിയും അവളുടെ ഭർത്താവുമൊക്കെ സ്വാർത്ഥർ തന്നെ. ഇളയവളായ അമ്മിണി എന്നാൽ മൂത്തയാളെ പോലെയാണ്, കുടുംബസ്നേഹമുള്ളവളാണ്. അവരുടെ കുടുംബജീവിതം മുൻപോട്ടു പോകവെയാണ് അവിചാരിതമായത് സംഭവിച്ചത്. വിനയചന്ദ്രന്റെ ജോലി ആവശ്യത്തിനായി അയാൾക്കൊപ്പം ദൂരദേശത്തേക്ക് യാത്ര ചെയ്യവേ ഒരു ലോറി സഞ്ചാരം. അതിനിടയിൽ ഒരു അപകടം, ലോറി പുഴയിൽ വീണു. എന്നാൽ വിനയചന്ദ്രൻ രക്ഷപ്പെട്ടു.
6: ഹലോ,
7: ഞാൻ വിനയനാണ്. ഞങ്ങൾക്ക് മംഗലാപുരത്തു നിന്നും ഒരു ലോറിയാണ് കിട്ടിയത്. ആ ലോറി ഒരു പാലത്തിൽ നിന്ന് മറിഞ്ഞു, ഡ്രൈവർ മരിച്ചു, ക്ലീനറെ അച്ഛനെയും കാണാനില്ല.
3: ഗ്രഹനാഥൻ മരണപ്പെട്ടു എന്ന നിഗമനത്തിൽ തുടർന്ന് അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ മകൻ സുധാകരന് ഉന്നത ഉദ്യോഗം നൽകാൻ

0: ഉടമ തീരുമാനിച്ചു. എന്നാൽ അയാളത് സഹോദരന് അയാൾ അറിയാതെ വിട്ടു നൽകുകയാണ്. തൊഴിൽ ലഭിച്ചതോടെ വിനയന്റെ സ്വാർത്ഥതയും അഹങ്കാരവും വർദ്ധിക്കുക തന്നെ ചെയ്തു. ഇതിനിടയിൽ അമ്മിണിയുടെ പറഞ്ഞുറപ്പിച്ച വിവാഹവും നടന്നു. എന്നാൽ ഒരു നാൾ ഗൃഹനാഥൻ മടങ്ങിയെത്തി. കുടുംബം ധർമ്മസങ്കടത്തിലായി. കാരണം പിതാവ് മരണപ്പെട്ടു എന്ന വകയാണ് വിനയചന്ദ്രന് ജോലി ലഭിച്ചിരിക്കുന്നത്. ഭേദപ്പെട്ടൊരു സംഖ്യയും ആ കുടുംബാംഗങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരത് പല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്തു. തുടർന്ന് പലപ്പോഴും തെളിഞ്ഞു കാണുന്നത് കുടുംബത്തിലുള്ളവരുടെ സ്വന്തം കാര്യങ്ങൾക്കായുള്ള സ്വാർത്ഥ ശ്രമങ്ങൾ തന്നെയുമാണ്. സുധാകരൻ അടക്കമുള്ള പലരും ആ കള്ളക്കളിക്ക് കൂട്ടുനിൽക്കുന്നത് നിവർത്തികേട് കൊണ്ട് മാത്രവുമാണ്.
1: ഈ കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ജയിലെങ്കിൽ ജയിൽ, ഇതിനും ഭേദമാ.
2: അത് ഏറ്റവും മാത്രം തീരുമാനിച്ചാ പോരാ. എനിക്ക് എന്റെ നിലനിൽപ്പ് കൂടി നോക്കണം.
1: നിലനിൽപ്പോ? നിന്റെ മഹത്വം കൊണ്ട് കിട്ടിയെന്ന നീകരുന്ന ജോലിയാണോടാ നിലനിൽപ്പ്? നിനക്ക് ഞാൻ എന്ന ദാനമാണത്. ഇവനെന്ന് കിട്ടിയാലേ കുടുംബ രക്ഷണമെന്ന് ഞാൻ കരുതി. ജീവിതത്തിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തവനാ ഞാൻ. ഒരു ശരിയെങ്കിലും ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് അവർ എനിക്ക് വെച്ച് നീട്ടിയ ജോലി നിനക്ക് തരാൻ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതെന്ന് എന്റെ കയ്യിലായിരുന്നെങ്കിൽ നമ്മുടെ അച്ഛൻ ഈ ഗതി വരില്ലായിരുന്നു. അമ്മ തളർന്ന് വീടില്ലായിരുന്നു. നിന്റെ ന്യായങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് നേരെ. പക്ഷെ അതിന്റെ പേരിൽ അച്ഛനെ ശിക്ഷിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല. നിർത്തേ!
3: എന്റെ പേരും പറഞ്ഞ് ആരോട് ശ്രദ്ധിച്ചു പോയത്? ഇത് എന്റെ വീടാണ്, കൃഷ്ണക്കുറുപ്പിന്റെ വീട്. ഇതിനകത്ത് കൃഷ്ണക്കുറുപ്പിന് മക്കൾ ഉണ്ടായിരുന്നു. ആ മക്കളെ സ്നേഹിച്ചിരുന്ന ഒരു കാലവും. കുഞ്ഞുനാളെ നിങ്ങൾ തല്ലിവിടിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം മുറിഞ്ഞിരുന്നില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരാളെ കൊല്ലും.
1: അച്ഛാ,
3: ഞാൻ നിങ്ങൾക്ക് അച്ഛനല്ല, ശവമാണ്. ദഹിപ്പിക്കാൻ കഴിയാത്ത ശവം. ഇതിനകത്തൊരു ഇരുട്ട് മുറിയില് ഞാൻ ഒതുങ്ങിക്കൂടിയത് നിന്നെ പേടിച്ചിട്ടല്ലടാ മോനെ, എന്റെ മക്കളെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാ. പക്ഷെ അച്ഛന് തെറ്റുപറ്റി. എന്റെ മരണം അനുഗ്രഹമായെന്ന അർത്ഥത്തിൽ സംസാരിച്ച നിമിഷമില്ലേ, അന്ന് മുതൽ ഞാനും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു കഴിഞ്ഞു. ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ മക്കള്, ലാളിച്ചു വളർത്തിയ മക്കള്, അച്ഛനെ ഓർത്ത് ഒരുപാട് മനസ്സുരുകയല്ലേ. നന്ദി. നീ വിഷമിക്കണ്ട, നിനക്ക് എന്റെ ജോലി തുടരാം. വിവാഹം കഴിക്കാം. അച്ഛന് ഒന്നിനും തടസ്സമാവില്ല. മക്കളോട് ഒരു ഉപദേശം മാത്രം, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കരുത്.
0: അവസാനം കൃഷ്ണക്കുറുപ്പ് തന്റെ ഭാര്യയ്ക്കും വൃദ്ധനായ പിതാവിനുമൊപ്പം ദൂരെ എങ്ങോട്ടോ യാത്രയാവുകയാണ്. നാം പറഞ്ഞു വന്ന രഘുനാഥ് പല്ലേരി രചനകളിൽ നിന്ന് അല്പം മാറി നിൽക്കുമ്പോൾ പോലും സന്താനഗോപാലം എന്ന ചിത്രത്തിൽ കഥാപാത്രങ്ങൾക്ക് പലർക്കും ഒരേ സ്വഭാവം മുൻ രചനകളിൽ നിന്ന് പകർന്ന് നൽകിയിരിക്കുന്നത് കാണാം. എന്നും നന്മകളിൽ ഇളയ സഹോദരിയോട് പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് കോഴ്സിനെ പറ്റിയുള്ള പരാമർശം പോലും ഈ സിനിമയിലും ആവർത്തിക്കുന്നു. സ്വാർത്ഥരായ പ്രായോഗികവാദികളായ, അതിനായി മറ്റുള്ളവരുടെ ഹൃദയം തകരുന്നത് പ്രശ്നമില്ലാത്ത കഥാപാത്രങ്ങൾ എട്ടിലും മട്ടിലും ഈ രചനകളിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതിനിടയിലും ഹൃദയനൈർമല്യമുള്ളവരും ലഭിച്ച സൌഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരുമൊക്കെയുണ്ട്. യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുന്നതും കഥാഗതിയിൽ ആ ഹൃദയങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതും ഒത്തുചേരുന്നതുമൊക്കെ ആവർത്തിക്കുന്നുണ്ട്. പൊന്മുട്ടിയിടുന്ന താറാവിലത് ഡാൻസ് ടീച്ചർ പാർവതിയിലേക്ക് കഥാനായകൻ തട്ടാൻ ഭാസ്കരൻ എത്തിച്ചേരുന്നതാണെങ്കിൽ സന്താനഗോപാലത്തിൽ നായകൻ കൃഷ്ണക്കുറുപ്പ് തന്റെ ഒപ്പം നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതാണെന്ന് തോന്നുന്നു. എന്നും നന്മകളിലും മഴവിൽക്കാവടിയിലും തങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവരെ അവരുടെ പ്രണയിതാക്കളുമായി ഒരുമിച്ച് ചേർക്കാൻ മുൻകൈയെടുക്കുന്ന നായികയും നായകനും ശ്രദ്ധേയമായി നിൽക്കുന്നുമുണ്ട്. രഘുനാഥ് പലേരി എഴുതിയ സിന്ദൂരരേഖ, മേലേപ്പറമ്പിൽ ആൺവീട് അടക്കമുള്ള ചിത്രങ്ങളിലും കാണാം. തൊഴിലന്വേഷണങ്ങളും യാത്ര വഴി കണ്ടുമുട്ടുന്ന പ്രിയപ്പെട്ട ഒരാളുടെ കടന്നുവരവ്, ജീവിതഗതി മാറ്റിമറിക്കുന്നതുമൊക്കെ. ഏറിയും കുറഞ്ഞും ഈ കഥാസന്ദർഭങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ ഈ അധ്യായത്തിൽ നാം പറഞ്ഞ ചിത്രങ്ങളിലും കാണാനാകുന്നതുമാണ്. ശിവനും വേലായുധൻ കുട്ടിയും തട്ടാൻ ഭാസ്കരനും സിന്ദൂരരേഖയിലെ ബാലചന്ദ്രനുമൊക്കെ അനുഭവിച്ചു വരുന്ന ആത്മസംഘർഷങ്ങളും ജീവിത സാഹചര്യങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവുമൊക്കെ ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളുമായി ചേർന്നു നിൽക്കുന്നത് ഈ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്ന വല്ലാത്ത ജീവിതഗന്ധം കൊണ്ടുമാണ്.
4: സിഗ്നേച്ചർ
5: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
4: നിർവഹണം നിഖിൽ എബ്രഹാം.